അവർ രണ്ടുപേരും ഓരോ മീൻ വാങ്ങി ഒരു പന്തയം വെച്ചു. ഏറ്റവും കൂടുതൽ വലിപ്പം വയ്ക്കുന്ന മീനിന്റെ ഉടമയ്ക്ക് 500 രൂപ സമ്മാനം. ഒന്നാമൻ തന്റെ വീടിനുള്ളിലെ ചില്ല് പാത്രത്തിൽ അതിനിട്ടു കൃത്യസമയത്ത് തീറ്റ നൽകി വളർത്തി വന്നു. രണ്ടാമൻ വീട്ടിലെ ചെറിയ കുളത്തിൽ അതിനെ നിക്ഷേപിച്ചു, തീറ്റയും നൽകി. മാസങ്ങൾക്ക് ശേഷം രണ്ടുപേരും മീനുമായിത്തി. രണ്ടാമന്റെ മത്സരത്തിന് 3.5 വലിപ്പമുണ്ടായിരുന്നു. ഇതെങ്ങനെ സാധിച്ചു എന്ന ഒന്നാമന്റെ ചോദ്യത്തിന് രണ്ടാമൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും മീൻ നിക്ഷേപിച്ച സ്ഥലം 2 വളരുന്ന ഇടത്തിനപ്പുറത്തേക്ക് വളരാൻ ആർക്കും കഴിയില്ല. തളർന്നു പോയവരൊന്നും തഴച്ചു വളരാൻ സാധ്യതയുള്ള സ്ഥലത്ത് വളർന്നവരല്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 3, കൊല്ലവർഷം 1201, മിഥുനം 19.
1: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
3: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: ஹாய் ஹலோ நமஸ்காரம், வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ ஆன் ஆஸ்ப்ரேயா எஃப்எம் 90 நாடினொப்பம் நாட்டார்க்கொப்பம். மார்னிங் மோஜோயுமாயிட்ட് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് നോക്കുകയാണെങ്കിൽ ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാ ഷെഡപടയെന്ന് മൂന്നാമത്തെ ദിവസത്തിൽ നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇന്നൊരു ഫ്രൈഡേ കൂടിയാണ്, അപ്പോൾ വീക്കെൻഡൊക്കെ ആകുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സന്തോഷവും ഒരു സമാധാനമൊക്കെ കാണുമല്ലേ. കാരണം ഇനിയിപ്പോൾ രണ്ട് ദിവസം ഹോളിഡേ ആയിരിക്കുമല്ലോ, അപ്പോൾ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കാം എന്നുള്ള ആ ഒരു ചിന്താഗതി തന്നെയാണ് നമുക്ക് കൂടുതലും സമാധാനവും സന്തോഷമൊക്കെ നൽകുന്നൊരു കാര്യം. അപ്പോൾ എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു അട്ടിപൊളി ഫ്രൈഡേയുടെ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുകയാണെങ്കിൽ അടുത്ത മഴയ്ക്കുള്ള രീതിയിൽ തന്നെ കാർമേഘമൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ മൂടി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ല രീതിയിലുള്ള മഴയായിരിക്കാമെന്ന് പ്രതീക്ഷിക്കുക അല്ലേ. എന്തായാലും പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ കൊടയും അതുപോലെ തന്നെ റെയിൻകോട്ടും ഒക്കെ കരുതിയിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി എടുത്ത് പറയുകയാണ്. അപ്പോൾ എന്നാൽ ഐശ്വര്യമായിട്ട് നമ്മുടെ മോർണിംഗ് മോജം കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയാം. കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രോ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മോർണിംഗ് ബോജോ.
1: ഈ കുളിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ അത് അമിതമാകുന്ന സമയത്താണ് പല തരത്തിലുള്ള ചർമ്മ പ്രോബ്ലംസിലേക്ക് നയിക്കുന്നത്. അതെന്തൊക്കെയാണെന്നൊന്ന് കേട്ടിരുന്നാലോ? അമിതമായിട്ട് കുളിച്ചു കഴിഞ്ഞാലുള്ള അപകടങ്ങൾ അതെന്തൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ, ആദ്യം തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ ആ ഒരു ഡിഫെൻസ് സിസ്റ്റം നഷ്ടപ്പെടാമെന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മുടെ ചർമ്മത്തിലെ എണ്ണകൾ ഇല്ലാതാവും. ഈ സെബം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതാണ് നമ്മുടെ ചർമ്മത്തിന് ഒരു സോഫ്റ്റ് ടെക്സ്ചർ നൽകുന്നത്. അപ്പോൾ ആ ഒരു സെബം ഇല്ലാതാകുന്നതോട് കൂടിയിട്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വരണ്ടു വരികയും അതുപോലെ തന്നെ പൊട്ടിപ്പോവുകയും ചെയ്യും. പൊട്ടലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല ചില ആൾക്കാരിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ വരണ്ടു കഴിയുന്ന സമയത്താണെങ്കിലും ചൊറിച്ചിലും അതുപോലെ തന്നെ അസ്വസ്ഥതകളും ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചർമ്മത്തിൻ്റെ ഡിഫൻസ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ടും നഷ്ടപ്പെടാനുള്ള സാധ്യത അമിതമായിട്ട് കുളിച്ചാൽ ഉണ്ടാകും. അതുപോലെ തന്നെ അണുബാധയുടെ സാധ്യത കൂടുതലാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ നല്ല ബാക്ടീരിയകൾ കുറയുന്നതിന് ഇത് കാരണമായേക്കും. ചില ആളുകളിൽ തന്നെ ഇത്തരത്തിൽ നല്ല ബാക്ടീരിയകൾ കുറയുകയും അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷനും മറ്റ് സ്കിൻ ഇഷ്യൂസും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും അമിതമായിട്ട് നമ്മൾ കുളിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എത്ര കുളിക്കണമെന്ന് നോക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യം കുളിക്കുന്നത് തന്നെ ധാരാളമാണ്. പിന്നെ വിയർപ്പ്, നമ്മുടെ ജോലി, കാലാവസ്ഥ ഇവയൊക്കെ അനുസരിച്ച് രണ്ട് പ്രാവശ്യം ആവശ്യമാണെങ്കിൽ കുളിച്ചാൽ മാത്രം മതി. ഇപ്പോൾ നന്നായിട്ട് വിയർക്കുന്ന ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ദിവസം രണ്ട് ദിവസം കുളിക്കേണ്ട സിറ്റുവേഷൻ വരും. അല്ല എങ്കിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം തന്നെ കുളിച്ചാൽ അത്രയും ധാരാളം. മാത്രമല്ല കുളിക്കുന്ന സമയത്താണെങ്കിലും ഇളം ചൂടുവെള്ളവും മൃദുവായിട്ടുള്ള സോപ്പ്, ഈ വീര്യം കുറഞ്ഞ സോപ്പൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ചില ആളുകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അമിതമായിട്ട് ശുചിത്വം നോക്കുന്ന ആളുകളല്ലേ. ആക്ച്വലി അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ അമിത ശുചിത്വവും പ്രശ്നമാണ് എന്നുള്ളൊരു കാര്യം ഓർക്കുക. അപ്പോൾ അമിതമായിട്ട് കുളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7:15 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ. സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തക്കീച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ നിരോധിച്ച ഭീകര സംഘടനകൾക്കെതിരെ യോജിച്ച നീക്കങ്ങൾക്കും ഭീകരവാദത്തിനുള്ള സാമ്പത്തിക പിന്തുണ അവസാനിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആസിയാൻ അംഗരാജ്യങ്ങളുമായുള്ള സഹകരണത്തിന്റെ പ്രാധാന്യവും അവർ എടുത്തുപറഞ്ഞു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച 7.7%. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി തിളക്കമാർന്ന ഉദാഹരണങ്ങളുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
2: और ग्लोबल डिमांड में गिरावट से जूझ रही है. लेकिन जैसे कहा जाता है, व्हेन द गोइंग गेट्स टफ द टफ गेट गोइंग. भारत विश्व की फास्टेस्ट ग्रोइंग मेजर इकोनॉमी है. पिछले फाइनेंशियल ईयर में भारत की जीडीपी ग्रोथ 7.7% रही है.
1: രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണ്ണമായും സമ്പർക്കരഹിതവും പേപ്പർരഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി.
3: We have different projects including refineries which are at an advanced stage and over the next 6 months to 2 years they will be implemented. Those taken collectively would bring our refining capacity to about 300 million metric tons per annum. Now this in and of itself is a noteworthy and remarkable figure, but if you see that in the context of what's happening in other parts of the world, it becomes more noteworthy.
1: അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പബിത്ര മർഗരീറ്റയും ബീഹാർ ഗവർണർ സയ്യിദ് അതാ ഹസ്നൈനും ഇന്ന് ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാരീസിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബി എൻ പി പാരിബാസ് ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ യാൻ ജെറാർഡിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളെയും നിക്ഷേപ അന്തരീക്ഷത്തെയും ബി എൻ പി പാരിബാസ് പ്രശംസിച്ചു. ഫ്ളൈയിംഗ് വെയിൽസിന്റെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ബൌഗണിനുമായും ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. അമർനാഥ് യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. ജമ്മുകശ്മീരിലെ പഹൽഗാം, ബൽതാൽ എന്നീ പാതകളിലൂടെ 57 ദിവസം നീളുന്നതാണ് തീർത്ഥാടന യാത്ര. തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ അനന്ത്നാഗ് ജില്ലയിലെയും ഗന്ദർബൽ ജില്ലയിലെയും ക്യാമ്പുകളിൽ എത്തിച്ചേർന്നു. 4822 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലുള്ളത്. അടുത്ത മാസം 28 അമർനാഥ് യാത്ര സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനുശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഈ ആഴ്ചയിൽ ഇത് 3 ദിവസമാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിക്കുന്നത്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 9 ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും സംസ്ഥാനത്ത് വ്യാപകമായ മഴ ലഭിക്കും എന്നാണ് പ്രവചനം.
1: സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയ്ക്കെതിരെ പോർച്ചുഗലിന് വിജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ഇതിഹാസ താരം ലൂക്ക മോൺട്രിഡ്സിന്റെ ക്രൊയേഷ്യയുടെ കിരീട പോരാട്ടം അവസാനിച്ചിരിക്കുന്നു. ആരാധകരുടെ ഹീറോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലുമായി ഏറ്റുമുട്ടി ക്രൊയേഷ്യ പുറത്തേക്ക്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ മുന്നിലെത്തിയെങ്കിലും റൊണാൾഡോ പെനാൾട്ടിയിലൂടെ പോർച്ചുഗലിന് സമനില സമ്മാനിച്ചു. പിന്നീട് അങ്ങോട്ട് ഇരു ടീമുകളും വിജയം കൈപ്പിടിയിലൊതുക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയതോടെ മത്സരം അത്യന്തം ആവേശഭരിതമായി. ഇഞ്ചുറി ടൈമിൽ റാമോസ് നേടിയ ഗോളിൽ നിർണായക ലീഡ് പിടിച്ച പോർച്ചുഗൽ വിജയം തൊടും മുമ്പ് ക്രൊയേഷ്യ ഗോൾ മടക്കിയെങ്കിലും VAR ഓഫ്സൈഡ് വിധിക്കുക. ആസ്ട്രിയയെ 3 തകർത്ത സ്പെയിനാണ് പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ.
1: ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 8:30 സ്വിറ്റ്സർലാന്റ് അൾജീരിയയെ നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. അടുത്ത മാസം 15 മുതൽ 27 വരെ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക 2 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയുടെ സമയക്രമം BCCI പ്രഖ്യാപിച്ചു. ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025-27 ഭാഗമായാണ് ഈ പരമ്പര. ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കും. അതേസമയം ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2 മത്സരം നാളെ മാഞ്ചസ്റ്ററിൽ നടക്കും. തായ്ലന്റിൽ വടക്കുകിഴക്കൻ മൂതഹാൻ പ്രവിശ്യയിൽ തീർത്ഥാടന യാത്രയ്ക്കിടെ ഉണ്ടായ അപകടത്തിൽ 9 സന്യാസിമാർ മരിച്ചു. സന്യാസിമാരുടെ കൂട്ടത്തിലേക്ക് 11 വയസ്സുള്ള ഒരു ആൺകുട്ടി പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 27 പേർ കൊല്ലപ്പെട്ടു. 90 പേർക്ക് പരിക്കേറ്റു. വിവിധ സ്ഥലങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ പ്രതിരോധ നടപടിയെന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സിറിയയിലെ ഡമാസ്കസിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. 20 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനമായ ഹെജാസ് ജില്ലയിലെ ഒരു കഫേയിലാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 22,000 രൂപ നിക്ഷേപിക്കുന്നതിലൂടെ പ്രതിമാസം 20 ലക്ഷത്തിലധികം വരുമാനം ലഭിക്കുന്ന നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിശദീകരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു.
0: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90, Nadinupam, Natargopam.
1: Morning, Bojo.
2: ഈ രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപായിട്ട് പ്ലഗ് ഊരി വെക്കേണ്ട കുറച്ച് ഉപകരണങ്ങൾ പരിചയപ്പെട്ടാലോ? പലപ്പോഴും നമ്മൾ ആരും അത് ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇനി മുതൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എങ്ങനെ പ്ലഗ് ഊരി വെക്കുന്നത് മൂലം പണം ലാഭിക്കാം, അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷയും ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ എടുത്തു പറയുന്നത് മുടി സ്റ്റൈൽ ചെയ്യുന്ന ഉപകരണങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ഹെയർ ഡ്രയറുകൾ, അതുപോലെ തന്നെ ഫ്ലാറ്റ് അയേണുകൾ, പിന്നെ കേളിംഗ് അയേണുകൾ, ഇവയൊക്കെ വളരെ വേഗത്തിൽ ഉയർന്ന താപനിലയിൽ എത്തുന്നവയാണ്. അപ്പോൾ ഇവ രാത്രി മുഴുവൻ നമ്മൾ പ്ലഗ് ചെയ്ത് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാവുകയാണെങ്കിൽ അമിതമായിട്ട് അത് ചൂടാകാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, ഇവ ടവലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മറ്റ് പ്രതലങ്ങളിലോ ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉപയോഗശേഷം ഇവ പ്ലഗ് ഊരി സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് സൂക്ഷിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ടി വി, ഗെയിം കൺസോളുകൾ, കേബിൾ ബോക്സുകൾ, ഇവ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ടും ഓഫ് ആകുന്നില്ല. ആക്ച്വലി ഇവ പലപ്പോഴും ഒരു സ്റ്റാൻഡ് ബൈ മോഡിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഉപകരണങ്ങൾ ചൂടാകാനും വൈദ്യുതി അനാവശ്യമായിട്ട് പാഴാകാനും കാരണമാകും. ഇതിനു പുറമെ മഴക്കാലത്തോ അല്ലെങ്കിൽ മറ്റോ ഉണ്ടാകുന്ന വോൾട്ടേജ് വ്യതിയാനങ്ങൾ ഇതര ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുത്താനും സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഇവയുടെ പ്ലഗ് ഓഫ് ചെയ്യുന്നതും വൈദ്യുതി ബിൽ കുറയ്ക്കാനും ഉപകരണങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും. ബാറ്ററി 100% ചാർജായി കഴിഞ്ഞാലും ഈ ഫോണുകളും ലാപ്ടോപ്പുകളും ചെറിയ തോതിൽ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. തുടർച്ചയായിട്ടുള്ള ഈ ഒരു ചാർജിങ് നമ്മുടെ ബാറ്ററിയുടെ ചൂട് വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ലിഥിയം അയൺ ബാറ്ററികളുടെ ആയുസ് കുറയ്ക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ കിടക്കയിലോ അല്ലെങ്കിൽ തലയണയ്ക്കടിയിലോ വെച്ചിട്ട് ചാർജ് ചെയ്യുന്നത് ചൂട് പുറത്തു പോകാൻ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ അപകട സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി മുഴുവൻ ഇവ ചാർജ് ചെയ്യാൻ വെക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. തീർന്നിട്ടുള്ള ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കേട്ടറിയാനുണ്ട്. അതായത് ഉറങ്ങുന്നതിന് മുമ്പ് പ്ലഗ് ഊരി വെക്കേണ്ട കുറച്ച് ഉപകരണങ്ങൾ കൂടി പരിചയപ്പെടാം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: മോർണിംഗ് ഓജോ.
1: അപ്പൊ നമ്മൾ നേരത്തെ കേട്ടുകൊണ്ടിരുന്നത് രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് പ്ലഗ് ഊരി വെക്കേണ്ട ഉപകരണങ്ങളെ പറ്റിയിട്ടായിരുന്നു. പണം ലാഭിക്കാം, അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷയും ഉറപ്പാക്കുന്ന ഇത്തരത്തിലെ പ്ലഗ് ഊരി വെക്കേണ്ട ഉപകരണങ്ങളിൽ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുടി സ്റ്റൈൽ ചെയ്യുന്ന ഉപകരണങ്ങളായിരുന്നു. അതിനുശേഷം വിനോദ ഉപകരണങ്ങളായിട്ടുള്ള ഈ ടി വി, ഗെയിം കൺസോളുകൾ, അതുപോലെ തന്നെ കേബിൾ ബോക്സുകൾ, അതുകൂടാതെ സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളും ഒക്കെ. ഇവയ്ക്ക് 100% ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞാലും ഈ ഫോണുകളാണെങ്കിലും ലാപ്ടോപ്പുകളൊക്കെ ആണെങ്കിലും ചെറിയ തോതിൽ വൈദ്യുതി യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവയുടെയും പ്ലഗ് ഊരി വെക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് അടുക്കള ഉപകരണങ്ങളാണ് കേട്ടോ. അതായത് അടുക്കള ഉപകരണങ്ങളായിട്ടുള്ള ഈ ഒരു കോഫി മേക്കർ, പിന്നെ ടോസ്റ്ററുകൾ, ഇലക്ട്രിക് കെറ്റിലുകൾ, ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ, ഹീറ്റിംഗ് ഘടകങ്ങളിൽ ചെറിയ തകരാറുകളൊക്കെ ഉണ്ടായാൽ പോലും അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മാത്രമല്ല രാത്രി മുഴുവനായിട്ട് നമ്മൾ അത് പ്ലഗ് ചെയ്ത് വെക്കുന്ന സമയത്ത് അവ അമിതമായിട്ട് ചൂടാകാനും സമീപത്തുള്ള പേപ്പർ ടവലുകളിലോ അല്ലെങ്കിൽ തടി കൊണ്ടുള്ള ക്യാബിനറ്റുകളിലോ ഒക്കെ തീ പിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉപയോഗം കഴിഞ്ഞ ഉടനെ തന്നെ പ്ലഗ് ഊരി വെക്കുന്നത് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഹീറ്ററുകളാണ്. ഈ തണുപ്പ് കാലത്ത് വീടുകളിൽ ഉപയോഗിക്കുന്ന പോർട്ടബിൾ ഹീറ്ററുകൾ ഈ തീപിടുത്തങ്ങൾക്കൊരു പ്രധാന കാരണമായിട്ട് മാറാറുണ്ട് കേട്ടോ. അതുകൊണ്ട് കിടക്കുകൾക്ക് അല്ലെങ്കിൽ ഫർണിച്ചറുകൾക്കോ സമീപം വെച്ച് ഇവ പ്രവർത്തിപ്പിക്കുന്നത് അപകടമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ ഈ ലിഥിയം ബാറ്ററി ഉപകരണങ്ങൾ, അതായത് കോർഡ്ലെസ് വാക്വം ക്ലീനറുകൾ, അതുപോലെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷുകൾ, അതുപോലെ പവർ ടൂളുകൾ തുടങ്ങിയിട്ടുള്ളവ ഈ ലിഥിയം അയൺ ബാറ്ററികൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അമിതമായിട്ട് ചാർജ് ചെയ്യുന്നതും മൂലം ബാറ്ററികൾ വീർക്കുന്നതും ചിലപ്പോഴൊക്കെ തീപിടുത്തം ഉണ്ടാക്കുന്നതിനുമൊക്കെ കാരണമാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, അല്ലെങ്കിൽ പണിയിടും. അപ്പോൾ എന്തായാലും രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ പ്ലഗ് ഊരി വെക്കേണ്ട 6 ഉപകരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടത്. അപ്പോൾ മെയിനായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 3 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ,
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർജെ അനുഷ. സ്പോട്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കൊല്ലം സഹകരണ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന സഹകരണ യൂണിയന്റെ തിരുവനന്തപുരം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോ ഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ MBA ബാച്ചിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഇന്ന് രാവിലെ 10 മണിക്ക് നമ്മുടെ കൊട്ടാരക്കര ആവണൂരുള്ള കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജിൽ വെച്ച് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള യോഗ്യത വരുന്നത് 50% മാർക്കിൽ കുറയാതെയുള്ള ബിരുദമാണ്. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ മറക്കണ്ട, ഇന്ന് രാവിലെ 10 മണിക്കാണ് കൊട്ടാരക്കര ആവണൂരുള്ള കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജിൽ വെച്ചിട്ട് നടക്കുന്നത്, സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 7994745316 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7994745316 എന്നതാണ് നമ്പർ. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കത്തല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
0: നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

ஒன்னு ஒன்னு கண்ணு கண்ணு சல்லா குட்டி.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ.
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം, ഇന്ന് ജൂലൈ 3rd. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് വിഷ് കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474291900. 0474291900 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് വിഷസ് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിലും മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562664909900 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജിയാണ് കേട്ടോ. ചെറുമകളായിട്ടുള്ള അനുപ്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ വിഷ് റാംജി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും, അതുകൂടാതെ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും നല്ലൊരു ഫ്രൈഡേ ആയിരിക്കട്ടെ എന്നുള്ള ഒരു വിഷയമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ റാംജിക്കും ഒരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ഞാനും തിരിച്ച് വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് മിനി സെബാസ്റ്റിൻ ആണ്. ഹായ്, ഗുഡ് മോർണിംഗ് ആശ്രയ FM. വെരി വെരി ഗുഡ് മോർണിംഗ്. ഓരോ മനുഷ്യൻ്റെയും മോശപ്പെട്ട സമയങ്ങളിലാണ് അവർ നല്ല മനുഷ്യരെ തിരിച്ചറിയുന്നത്. ശുഭദിനമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു നല്ല മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. വളരെ കറക്റ്റാണ്. മോശപ്പെട്ട സമയങ്ങളിലാണ് നല്ല മനുഷ്യരെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. നല്ല സമയങ്ങളിൽ മോശപ്പെട്ട ആളുകളും നല്ലതായിട്ട് അഭിനയിക്കും അല്ലേ. അപ്പോൾ എന്തായാലും മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അത് നല്ല ആളുകളെ തിരിച്ചറിയാനുള്ള ഒരു സമയമാണ് എന്നുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോവുക അല്ലേ. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ച മിനി ചേച്ചിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിഷയമാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് സുശീല ചേച്ചിയാണ്. ഹലോ, ഗുഡ് മോർണിംഗ് ആശ്രയ FM ആൻഡ് അനുഷ മോളെ. ഇന്ന് ഞങ്ങളുടെ സണ്ണിൻ ലോയുടെ ബർത്ത്ഡേ ആണ്. മോന് ഒരു വിഷ് പറയണേ, മോൻ്റെയും ശ്രീജിത്ത് എന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് സുശീല ചേച്ചി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സ്നേഹനിധിയായ അമ്മായി അമ്മ മരുമോന് വേണ്ടിയിട്ട് അയച്ചിരിക്കുന്ന ഒരു മെസ്സേജാണ്. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ശ്രീജിത്തിന് നമ്മുടെ ആശ്രയ FM 90 പേരിൽ ഒരു അടിപൊളി ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഒത്തിരി സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഫാമിലിയിലുള്ള എല്ലാവർക്കും, സ്പെഷ്യലി സുശീല ചേച്ചിക്കും ആൻഡ് ശ്രീജിത്തിനും നല്ലൊരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിഷയമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസുകളൊക്കെ മെസ്സേജിലൂടെ അറിയിക്കാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562664909900 എന്ന നമ്പറിലേക്കാണ്. ഇനി ലൈവിലേക്ക് വിളിച്ച് വിഷസ് അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474291900 എന്ന നമ്പറിലേക്ക്.

0: ഒപ്പം ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
1: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

ഇനി ആരും തൂങ്ങാനൊന്നും പോകണ്ട. കാരണം നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 49 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നേരത്തേക്ക് എണീറ്റ് പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിക്കൊള്ളുക. അപ്പം എന്തായാലും വിഷിംഗ് സെഗ്മെന്റ് ആണ് കേട്ടോണ്ടിരിക്കുന്നത് വിത്ത് മീ ആർ ജെ അനുഷ. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നാസിറിക്കയാണ്. ചിലർ കണക്കുകൾ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് എഴുതി വെക്കാൻ മറന്നുപോയ കണക്കുകളെ കുറിച്ച് പലരും ചിന്തിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മുന്നിൽ കണക്കുകൾ ഇല്ലാത്തവർ എന്നും പകച്ചു പോയിട്ടേയുള്ളൂ. അത് മക്കളാണെങ്കിൽ പോലും ഒരു നല്ല ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു നല്ല മെസ്സേജ് ഇക്ക അയച്ചു തന്നിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. ചില വാക്ക് പോ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തായിരിക്കും മറ്റുള്ളവർ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാണെങ്കിലും, അവർ ചെയ്തു തന്നിട്ടുള്ള ഒന്നോ രണ്ടോ കണക്കുകൾ തെളിവ് സഹിതം കാണിക്കുമ്പോൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള അനേകായിരം കാര്യങ്ങൾക്ക് ഒരു കണക്ക് നമ്മൾ വെക്കാതിരിക്കുന്ന സിറ്റുവേഷനിലായിരിക്കും നമ്മൾ പകച്ചു പോയേക്കാവുന്നത് അല്ലേ. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും ഒന്ന് അലേർട്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച നാസിരിക്കയ്ക്കും ഫാമിലിയുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈക്കയാണ്, ഫ്രം വയനിക്കോട്. താൻ ആരാണ് എന്നുള്ള തിരിച്ചറിവാണ് ഓരോ വ്യക്തിക്കും വേണ്ട അടിസ്ഥാന യോഗ്യത. എന്നാൽ അമിതമായ ആത്മവിശ്വാസം, ഞാൻ എന്ന ഭാവം, അപകർഷാബോധവും ഇവ രണ്ടും തടസ്സങ്ങൾ സൃഷ്ടിക്കും. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇക്ക ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പം എന്തായാലും മെസ്സേജ് അയച്ചേക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് പി വി മുഹമ്മദിക്കയാണ്. ഗുഡ് മോർണിംഗ് ആശ്രയ എഫ് എം, വെരി ഗുഡ് മോർണിംഗ്. ഒന്നുമില്ലെന്ന് കരുതുന്ന നമുക്ക് എല്ലാവരും ഉണ്ട് എന്നറിയുന്നത് ഒന്നുമില്ലാത്തവരെ കാണുമ്പോഴാണ്. ആയുസിൻ്റെ ദൈർഘ്യമല്ല, കർമ്മങ്ങളിലെ നന്മയാണ് ജീവിതത്തിൻ്റെ ധന്യത. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു. ഏവർക്കും ശുഭദിനമെന്ന് പറഞ്ഞിട്ടാണ് വടക്കേ വാവന്നൂരിൽ നിന്നും പി വി മുഹമ്മദിക്ക് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മിക്കയ്ക്കും നല്ലൊരു അടിപൊളി ഫ്രൈഡേ ആയി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയമാണ്. ഇതുപോലെ നിങ്ങൾക്കും വിഷസ് അറിയിക്കാം. വിളിക്കേണ്ട 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾ പേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Oxygen il raavum pagalum neendu nilkkunna mahalabathinte 100 manikur day and night sale. July 3, 4, 5, 6 theeyathikalil home and kitchen appliancesukalkku bumper offerukal. Samayam parimitham. Offerukal adhilum special. Oxygen-inte ella showroomukalilum raathri 12
3: mani vare. Oxygen, the digital expert.
4: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ടൈം ചെക്ക്.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

0: മോർണിംഗ് മോജോ.
1: യെസ്, അങ്ങനെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പം എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ്. ജീവിതത്തിലെ ഓരോ പ്രഭാതവും പുതിയ പ്രതീക്ഷകളുടെയും പുതിയ അവസരങ്ങളുടെയും വാതിൽ തുറക്കുന്നു. ഇന്നലെ നഷ്ടപ്പെട്ടതോർത്ത് വിഷമിക്കുന്നതിനേക്കാൾ ഇന്ന് ചെയ്യാനാകുന്ന നന്മകളെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോവുക. ഓരോ ചെറിയ നല്ല പ്രവൃത്തിയും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും. പുഞ്ചിരിയോടെ ആരംഭിക്കുന്ന ഒരു ദിവസത്തിൽ പലരുടെയും മനസ്സിൽ സന്തോഷത്തിന്റെ പ്രകാശം പകരാൻ കഴിയും. സ്നേഹത്തോടെയും കരുണയോടെയും സംസാരിക്കുന്ന ഓരോ വാക്കും മനുഷ്യബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കും. നാം വിതയ്ക്കുന്ന നന്മ ഒരു നാൾ അനുഗ്രഹമായി തന്നെ തിരികെ വരും. ഈ വെള്ളിയാഴ്ച സമാധാനവും സന്തോഷവും ആരോഗ്യവും വിജയവും നിറഞ്ഞതാകട്ടെ. എല്ലാ നല്ല ശ്രമങ്ങൾക്കും ദൈവാനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ശുഭദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ ഈ ഒരു നല്ല മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച മനോജ് ചേട്ടനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ശ്രീകുമാർ ആണ്. വിടർന്നു നിൽക്കുന്ന പൂവിൻ്റെ ഭംഗി കാണാൻ ധാരാളം പേരുണ്ടാകും. അത് വാടി വീണാൽ അതിൻ ചുവട്ടിൽ നിന്ന് മറ്റൊരു പൂവിൻ്റെ ഭംഗി ആസ്വദിക്കും. അതുപോലെയാണ് മനുഷ്യജീവിതങ്ങളും. ഒന്ന് തളർന്നാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച രേവതിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. തങ്കമണി ടീച്ചറാണ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമസ്കാരം ആശ്രയ ആൻഡ് അനുഷ, ഏവർക്കും സുഖമല്ലേ? നേരുന്നു ശുഭദിനമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ടീച്ചറിനും നല്ലൊരു അടിപൊളി ഫ്രൈഡേ ആയിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ദീപശേഷിയാണ്. കൈവിട്ട് കളയാൻ എളുപ്പമാണ്, നേടിയെടുക്കാൻ അതികഠിനവും. ബന്ധങ്ങളേന്നും കാത്തു സൂക്ഷിക്കുക. ഗുഡ് മോർണിംഗ്. ആശ്രയ കൂട്ടുകാർക്ക് നല്ലൊരു ദിനമാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ദീപശേഷിക്കും നല്ലൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ആശ്രയ എഫ് എം 90 വെരി ഗുഡ് മോർണിംഗ്. മിനി അമ്മാമയ്ക്കും ജെയിംസ് അച്ചാച്ചനും 33rd വിവാഹ വാർഷികാശംസകൾ. ദൈവം അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ. സ്നേഹത്തോടെ ഹൈദരാബാദിൽ നിന്നും മനോജ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച മനോജേട്ടനും ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് 33rd വിവാഹ വാർഷികം സെലിബ്രേറ്റ് ചെയ്യുന്ന മിനി ചേച്ചിക്കും ജെയിംസ് ചേട്ടനും നമ്മുടെ ആശ്രയ എഫ് എം 90 പേരിലും ഒത്തിരി സ്നേഹത്തോടുകൂടി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മെസ്സേജോടുകൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡപ്പ് ആവുന്നുള്ളൂ. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: அழகுக்கு கவிதாஞ்சலி.
1: ஆஸ்ட்ரியா எஃப்எம் 90 நாடினொப்பம் நாட்டார்க்கொப்பம்.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
6: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
6: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
7: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
6: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: പുതിയൊരു മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് 3-ാമത്തെ ദിവസത്തിൽ നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണല്ലേ. ജൂലൈ 3-ാം തീയതിയാണിന്ന്. അപ്പോൾ ഈ ഒരു മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് വിവിധ മേഖലകളിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം. സാധാരണ നമ്മൾ ആധാറിലെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഒരു എമൗണ്ട് കൊടുക്കണമായിരുന്നല്ലേ. എന്നാൽ ഇനി മുതൽ നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആധാർ വിവരങ്ങൾ സൗജന്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായി സാധിക്കുന്നതാണ് കേട്ടോ. ആധാറുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ വിലാസം ആധാർ മൊബൈൽ ആപ്പ് വഴി ഇന്ന് മുതൽ, അതായത് ഈ മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഇനി അടുത്ത 6 മാസത്തേക്ക് നമുക്ക് സൗജന്യമായിട്ട് തിരുത്താനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. നേരത്തെ ഈ ഒരു സേവനത്തിനായിട്ട് 75 രൂപ നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല, സൗജന്യമായിട്ട് നമുക്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത് മാത്രമല്ല, പാസ്പോർട്ട് അപേക്ഷാ നിരക്ക് ഇനി മുതൽ അങ്ങോട്ട് കൂടുന്നതായിരിക്കും കേട്ടോ. അതായത് ഇനി മുതൽ 36 പേജുകളുള്ള പാസ്പോർട്ടിൻ്റെ അപേക്ഷാ ഫീസ് 2500 രൂപയായിരിക്കും. തൽക്കാൽ അപേക്ഷാ ഫീസ് 5000 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ അന്താരാഷ്ട്ര യാത്രക്കാർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന 60 പേജുള്ള പാസ്പോർട്ടിനുള്ള ഫീസ് 3500 രൂപയും തൽക്കാല നിരക്ക് 6000 രൂപയുമായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. ആൻഡ് അടുത്ത ഒരു മാറ്റം വന്നിരിക്കുന്നത് ട്രെയിനിലാണ് കേട്ടോ. അതായത് ട്രെയിനിലെ നിയമലംഘനങ്ങൾക്ക് പിഴ കൂടുന്നതായിരിക്കും. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. ലോക്കൽ ട്രെയിനിലൊക്കെ ടിക്കറ്റ് ഇല്ലാണ്ട് ഒരുപാട് ആളുകൾ യാത്ര ചെയ്ത് ശീലമുള്ളവരുണ്ടായിരിക്കും. എന്തായാലും ആ ശീലമൊക്കെ ഒന്ന് പതിയെ മാറ്റിക്കോളൂ. അങ്ങനെ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞത് 500 രൂപ വരെ പിഴ ഈടാക്കുന്നതായിരിക്കും കേട്ടോ. നിലവിൽ ഇത് 250 രൂപയാണ്. 2013 പിഴ 250 രൂപ ആക്കിയിരുന്നത്. അതിനു മുൻപ് 50 രൂപയായിരുന്നു. അപ്പോൾ മറ്റൊരാളുടെ ടിക്കറ്റോ പാസോ ഉപയോഗിക്കുന്ന യാത്രക്കാർക്ക് കുറഞ്ഞത് 500 രൂപ പിഴ കൊടുക്കേണ്ടതായിട്ട് വരും. അതുമാത്രമല്ല, ടിക്കറ്റ് കണ്ടുകെട്ടലും നേരിടേണ്ടതായിട്ട് വരും. പിന്നെ ഈ സ്ത്രീകളുടെ കമ്പാർട്ട്മെൻറ്റുകളിൽ യാത്ര ചെയ്യുന്ന പുരുഷന്മാർ 2500 രൂപ പിഴ കൊടുക്കേണ്ടതായിട്ട് വരും. പുതുക്കിയ പിഴകൾ സബർബൻ, പാസഞ്ചർ, മെയിൻ, എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ ട്രെയിനുകൾക്കും ബാധകമാണ് എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ് കേട്ടോ. അപ്പോൾ തീർന്നിട്ടുള്ള ഇനിയും കുറച്ചധികം മാറ്റങ്ങൾ കൂടി പറഞ്ഞു തരാം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമതിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ July 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
3: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Ashraya FM 90, Nadinoppam, Nattarkoppam.
4: Morning Mojo.
5: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ നമ്മുടെ രാജ്യത്ത് തന്നെ വിവിധ മേഖലകളിലെ കുറച്ച് മാറ്റങ്ങളെ പറ്റിയിട്ടായാലും നമ്മൾ ഇത്രയും നേരമായിട്ടും സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഉള്ള ഒരു മാറ്റം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ആധാർ വിവരങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പാസ്പോർട്ട് അപേക്ഷാ നിരക്ക് കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ട്രെയിനിലെ നിയമലംഘനങ്ങൾക്കും പിഴ കൂടുന്നതായിരിക്കും. ആക്ച്വലി ട്രെയിനിൽ പോകുന്ന ആളുകൾ അത് അത്ര വലിയ കാര്യമായിട്ട് എടുക്കാതെ ഇത്രയും നാളും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ ശ്രദ്ധിച്ചോ, നല്ല രീതിയിലുള്ള പിഴകൾ ലഭിക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. പിന്നെ മറ്റൊരു മാറ്റം വരാൻ പോകുന്നത്, സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. ജൂലൈ സ്റ്റാർട്ട് ചെയ്തപ്പം ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായിട്ട്, രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ ആദ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് എന്യൂമറേറ്റർമാർ ഇനി മുതൽ അങ്ങോട്ട് വീടുകളിൽ എത്തി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ജൂലൈ 30 വരെയാണ് എന്യൂമറേഷൻ എന്നുള്ളൊരു കാര്യവും കൂടി ഓർക്കുക. മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇനി ഔദ്യോഗിക രേഖകളിലും കേരളം എന്നുള്ള ഒരു പേരായിരിക്കും കേട്ടോ. ഇത്രയും നാൾ നമ്മൾ കേരള കേരള എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ, ഇനി കേരള മാറി കേരളമാവുകയാണ്. സംസ്ഥാനത്തിൻ്റെ പേര് ഔദ്യോഗികമായിട്ട് രേഖകളിൽ കേരള എന്നുള്ളത് കേരളം എന്നാകും. ഈ പേര് മാറ്റലിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രപതിയുടെ റെഫറൻസ് നിയമസഭ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകകണ്ഠമായിട്ട് അംഗീകരിച്ച ശേഷം പിന്നീട് ഇത് ലോക്സഭയ്ക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ലോക്സഭ കൂടി പാസ്സാക്കി കേന്ദ്ര വിജ്ഞാപനം ഇറക്കുന്നതോടുകൂടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആ ഒരു പേര് മാറ്റൽ യാഥാർത്ഥ്യമാവുന്നതായിരിക്കും. അതിനുശേഷം ഔദ്യോഗിക രേഖകളിൽ വരെ കേരളം എന്നായിട്ട് മാറുന്നതായിരിക്കും. അപ്പൊ ഇത്രയും മാറ്റങ്ങളാണ് വരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 40 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. സ്റ്റേറ്റ്

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
6: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ. സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: മോർണിംഗ് മോജോ
3: കേട്ടോണ്ടിരിക്കുന്നത്, മോർണിംഗ് മോജോയാണ്. വിത്ത് മീ ആർ ജെ അനുഷ. കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ നോക്കുകയാണെങ്കിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ ശക്തമായിട്ടും പിന്നെ വയനാട്, മലപ്പുറം ജില്ലകളിൽ വ്യാപകമായിട്ടും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത 5 ദിവസം മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനമൊക്കെ വന്നിരിക്കുന്നത്. കണ്ണൂരും കാസർഗോഡും ഇന്നത്തെ ദിവസവും അതിശക്ത മഴയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ തന്നെ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. മാത്രമല്ല പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ എല്ലാവരും അലേർട്ടായിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നു. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 55 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ മോർണിംഗ് വോജോയിലൂടെ കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്ത് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 10 മണി.

0: ആശ്രയായ എഫ്എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്. ഓണാശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇനത്തിൽ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ എഫ്എം 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

മിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുഖിലെത്തിയുന്ന ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: വേണുഗോപാൽ.
0: വേണു ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: അല്ല, ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ്.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാനുണ്ട്, വൈഫുണ്ട്, മക്കളുണ്ട്.
0: എല്ലാവരും സന്തോഷമായിട്ട്
1: പോകും.
0: അപ്പഴേ മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കള് മൂത്തമോൻ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു, ഇളയമോൻ ഹെവി ഡ്രൈവറാണ്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാന് ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്, പിന്നെ അല്പം ഭാഗവത പാരായണം ഒക്കെ ഉണ്ട് ക്ഷേത്രത്തിൽ.
0: ശരി ശരി, ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്, നമ്മുടെ പാവങ്ങളുടെ വണ്ടി ഇങ്ങനെ മെരുക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എത്രാമത് ഓട്ടോ ജീവിതമാണ്?
1: ഞാനിപ്പോ 10-40 വർഷത്തോളമായി ഓട്ടോ.
0: 10-40 വർഷമായി. എന്തുകൊണ്ട് ഓട്ടോ ഫീൽഡ് ചൂസ് ചെയ്തേ?
1: ഓട്ടോ ഫീൽഡ് നമുക്ക് മറ്റ് തൊഴിലൊന്നും തരാവാത്തോണ്ട് ഇതിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് അന്നത്തെ കാലത്തേക്ക് എടുത്തു. അന്നൊക്കെ വാഹനങ്ങളെ കുറവാണ്, ഓട്ടോ ഒക്കെ കുറവാണ്, വളരെ കുറവാണ്. ഇപ്പൊ എല്ലാ സ്ഥലത്തും ഓട്ടോ ഇല്ല, പിന്നെ അങ്ങനെ അതിലങ്ങ് ജീവൻ പോയി.
0: ഓക്കെ, ശരി ശരി.
1: ഇതിൽ തന്നെ കൃത്യയുടെ മുൻപ് പ്രായം.
0: ഓക്കെ ശരി. അപ്പോഴേ ഈ ഓട്ടോ ഫീൽഡ് ഓട്ടോ കിട്ടുന്നുണ്ടോ?
1: ഓട്ടോ ഇപ്പോ പൊതുവിൽ ഈ സ്വകാര്യ വാഹനങ്ങൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അപ്പോഴത്തേക്ക് ഈ സ്കൂട്ടറൊക്കെ സ്ത്രീകൾക്കെല്ലാം സ്വന്തമായി വാഹനങ്ങളായപ്പോഴത്തേക്ക് ഓട്ടം പൊതുവെ കുറവായിരുന്നു. ഇപ്പൊ പിന്നെ ഈ പിന്നെ ബസ്സിൽ സ്ത്രീകൾക്കെല്ലാം ഫ്രീയും കൂടെ ആയപ്പോഴത്തേക്ക് ഒറ്റ സ്ത്രീകൾ ഓട്ടോ കയറുന്നില്ല, കേരളത്തിൽ വെറുതെ കിടക്കുക. പിന്നെ ഓട്ടോറിക്ഷക്കാരൊക്കെ മിക്കവാറുള്ളവരെല്ലാം കൂലിക്കോട്ടെല്ലാം ഇട്ടിട്ട് കളഞ്ഞിച്ച് വേറെ പണിക്കൊക്കെ പോവുക. ഇനിയിപ്പോ അല്ലാതെ പിന്നെ വേറെ എന്തെങ്കിലും പോകുന്നത്? ഇനിയിപ്പോ ഇങ്ങനൊക്കെ പോവുക.
0: മനസ്സിലായി മനസ്സിലായി. ഇപ്പം പൊതുവെ നമ്മുടെ ഈ ഡീസൽ വർദ്ധനയുടെ കാരണം ഓട്ടോ ഓട്ടം നല്ല തീരെ കുറവായിരുന്നു. പിന്നെ ഇപ്പോ ഈ പ്രിയദർശനി വന്ന ശേഷം നന്നായിട്ട് ഓട്ടം കുറഞ്ഞിട്ടുണ്ടല്ലേ?
1: ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവെന്ന് പറഞ്ഞാൽ വണ്ടി ഒരൊറ്റ സ്ത്രീകൾ കയറത്തില്ല, ഒരൊറ്റ വണ്ടിയിൽ എല്ലാം അപ്ഡേറ്റ് പോയി. അതല്ല പ്രൈവറ്റുകാരുടെ കാര്യമൊക്കെ ഭയങ്കര സംഘടന. അപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മളാണ്ട ജംഗ്ഷനിൽ കിടക്കുന്ന സമയത്ത്, ഞാൻ ഈ ജംഗ്ഷനിലാണ് ഓടുന്നത്, കിടക്കുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് ബസ് വന്ന് അതിനകത്ത് ഒരു 10-15 സ്ത്രീകൾ കയറി. ഈ അമ്പലത്തിൽ വന്നിട്ട് പോയതാ. കയറിയിട്ട് തൊട്ട് പുറകെ പ്രിയദർശിനി വന്നു എന്ന് പറഞ്ഞാൽ അതീ ഒരു സ്ത്രീ തലയിട്ട് വെളിയിലൊട്ടുക്കും പ്രിയദർശിനി. ഉടനെ മറ്റേ സ്ത്രീകളെ മുഴുവൻ വിളിച്ചിറക്കി അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്നുമില്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ബസ്സിൽ തന്നെ എത്ര കുടുംബങ്ങളാണ് ജീവിക്കുന്നത്, ഭയങ്കര കഷ്ടമാണ്. പക്ഷേ ഇതൊക്കെ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമായിരുന്നു. എന്ന് പറഞ്ഞാൽ 60 വയസ്സിന് മുമ്പുള്ളവർക്കും അത് കഴിഞ്ഞിട്ട് ഈ സ്കൂൾ കുട്ടികൾ, പിന്നെ ഈ സുഖമില്ലാത്തവർക്ക്, അവർക്ക് പ്രത്യേകിച്ച് സർക്കാർ ഐഡന്റി കാർഡ് കൊടുക്കണം, അങ്ങനെയുള്ളവരൊക്കെ. ഞാൻ BMS കുട്ടാരക്കര മോട്ടോറിന്റെ മേഖല പ്രസിഡന്റാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഭാവിയിൽ നമ്മുടെ സർക്കാർ ഇതിനു വേണ്ട ഒരു നല്ല നടപടി സ്വീകരിക്കുന്ന പ്രതീക്ഷിക്കാം. ആ ഒരു പ്രതീക്ഷയിൽ മുൻപോട്ട് പോകാൻ ചേട്ടാ. അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടാൻ സന്തോഷം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ചന്തമുഖിലെത്തി ഓട്ടോ ഡ്രൈവറായ വേണു ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനോട് കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T with me RJ ശ്രീശാന്ത് on Astraya FM 90.

0: അല്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ. സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90.9 നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തി നമ്മുടെ ഓട്ടോ ഡ്രൈവറായ വേണു ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ചേട്ടാ, നമ്മൾ നേരത്തെ പ്രിയദർശന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഈ സർക്കാരിന്റെ തീരുമാനത്തോട് ചേട്ടൻ പൂർണ്ണമായി യോജിക്കുന്നില്ല?
1: ഇല്ല, കാരണം പരിപാടി കൊള്ളാം, പക്ഷെ അത് ഒരു മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണമായിരുന്നു. ഇതൊരു ഭയങ്കര നഷ്ടം. ഇതിപ്പോ പ്രൈവറ്റ് ബസ്സുകാരൊക്കെ സമരം തുടങ്ങാൻ പോവാ. ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ വളരെ ഒന്നാമത്തെ കാര്യം ഇങ്ങേറ്റത്ത് വളരെ അവശത അനുഭവിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അപ്പൊ അവർക്ക് ആ മാർഗ്ഗവും കൂടെ നഷ്ടപ്പെട്ടെന്നുള്ളതാണ്. വെറുതെ കിടക്കുക, 100 കാര്യങ്ങളായിട്ടില്ലേ രാവിലെ ഓരോ തൊഴിലാളികൾ ഇറങ്ങുന്നത്, വളരെ കഷ്ടമാണ്. അപ്പൊ ഒരു കുടുംബമൊക്കെ ജീവിക്കണമെങ്കിൽ വലിയ പാടാ. കുട്ടികളുടെ പഠിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഓരോരുത്തരുടെ വലിയ സങ്കടാവസ്ഥയാണ്. നമുക്ക് ഈ തൊഴിലാളി യൂണിയന്റെ ഒക്കെ ചുമതല വഹിക്കുമ്പോൾ നമുക്ക് ഈ തൊഴിലാളികളുടെ എല്ലാം കാര്യങ്ങൾ ഒരുവിധം അറിയാം.
0: അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഇന്ന് നോക്കുവാണെങ്കിൽ ഇപ്പം ഓട്ടോ മേഖല ആണെങ്കിൽ ആർക്കും ഒന്ന് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല. ദിവസവും ദിനംപ്രതി അവരുടെ ലൈഫ്, ഡെയിലി ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വരുമാനം ഭൂരിഭാഗം ഓട്ടോക്കാർക്ക് ലഭിക്കുന്നുള്ളൂ. പക്ഷെ ആ ഒരു വരുമാനം പോലും ഇപ്പോൾ എന്താണ് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുക അല്ലേ?
1: മിക്കാറുള്ളതൊക്കെ രാവിലെ വന്ന് ഇന്ധനം അടിക്കാനുള്ളത് പകലന്തിയോളം കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇന്ധനം അടിക്കാനുള്ളത് അടിക്കോ ഓടിയെടുക്കുകയോ ഇന്ധനം അടിക്കാൻ പോവുക. എന്തുകൊണ്ട് അതുകൊണ്ട് പ്രയോജനം? യാതൊരു വിധമായ പ്രയോജനം ഇല്ല. മുമ്പൊക്കെ ഞാനൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ പറഞ്ഞ നല്ല അന്നൊക്കെ ഓട്ടോ. ഞാൻ ഇറങ്ങുന്ന സമയത്ത് അന്ന് മിനിമം ചാർജ് 4 കിലോമീറ്ററിന് 350 വരും. ഇപ്പൊ വർഷങ്ങളായി. പിന്നെ ഇപ്പൊ നമ്മുടെ പ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ലൈഫൊക്കെ ഇങ്ങനെ അങ്ങ് പോയി. ഇനിയിപ്പം ഇങ്ങനെ തന്നെ പോവാ, ഒക്കുന്നിടം വരെ അത് ഓടിക്കുക.
0: ശരി, തീർച്ചയായും മനസ്സിലായി മനസ്സിലായി. അപ്പൊ എന്തായാലും നമുക്ക് അനുകൂലമായ ഒരു നയം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം സർക്കാരൊക്കെ ഭാവിയിൽ. അപ്പൊ എന്തായാലും പ്രതീക്ഷ മുൻപോട്ട് പോകല്ലേ?
1: തീർച്ചയായിട്ടും എന്തായാലും സർക്കാർ ഇതിനൊരു ചിലപ്പോൾ ഒരു മാറ്റം വരുത്തും. കാരണം ഇതിപ്പം 4 പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരായി. പ്രൈവറ്റ് ബസ്സിന്റെ കാര്യമൊക്കെ വളരെ നമ്മൾ ഈ കഷ്ടത അനുഭവിക്കുന്നെങ്കിലും പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർമാരുടെ കാര്യമാണ്. കാരണം ഒക്കെ 6 ആകുമ്പോൾ 1000 ടാക്സ് അടക്കണം. പിന്നെ അതുമല്ല, അതിലുപരി ഇപ്പൊ സർക്കാരിനെ വിളിച്ച് ഓരോരുത്തർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അതിലുപരി എത്ര കുടുംബങ്ങളാണ് ജീവിക്കുന്നത്, അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. ആ കുടുംബങ്ങളെല്ലാം പട്ടിണിയാവൂല്ലേ? കാരണം അതിന്റെ ഭയങ്കര സങ്കടാവസ്ഥയാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും സന്തോഷം പരിചയപ്പെടുത്തൽ ഒരുപാട് സംസാരിച്ചു. എന്തായാലും ഓട്ടോ കെട്ടി ഈ ഒരു മോശാവസ്ഥ മാറുമെന്ന് പ്രതീക്ഷിക്കാം.
1: തീർച്ചയായിട്ടും
0: പരിചയപ്പെടുന്ന സന്തോഷം.
1: ഓക്കെ.
0: അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലെത്തിയെന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് ഓട്ടോ ഡ്രൈവറായ വേണു ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
3: ഓക്സിജൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുക്കിലെത്തി. ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. നീ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: ചന്ദ്രകാന്ത്.
0: ചന്ദ്രകാന്ത്, അടിപൊളി പേരൊക്കെയാണല്ലോ. ശരി, അപ്പൊ വീട് എവിടെയാണ്?
1: കുന്നിക്കോട്, കൊട്ടാരക്കര കുന്നിക്കോട്.
0: കുന്നിക്കോടാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഭാര്യ, മകൾ.
0: മകളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മകൾ 10th class കഴിഞ്ഞ് +1 അഡ്മിഷൻ എടുത്തിരിക്കുന്നു.
0: +1 അഡ്മിഷൻ എടുത്തിരിക്കുകയാണ്. ഏത് സ്ട്രീമാണ് എടുത്തിരിക്കുന്നത് മകൾ?
1: ബയോമാസ്. ബയോമാസ്.
0: ബയോമാക്സ് ആണ്. ഓക്കെ. ബയോമാക്സ് നിർബന്ധിച്ച് വിട്ടാണോ അച്ഛൻ?
1: അല്ല, അവർക്ക് താല്പര്യം വിട്ടു പോയതാണ്.
0: ഓക്കെ, ചോദിക്കാൻ കാരണം ഇപ്പൊ ഒരുപാട് പേരൻസ് ഇപ്പൊ മക്കളെ ഇങ്ങനെ എന്താണ് ഫോഴ്സ് ചെയ്ത് ഇപ്പൊ അവർക്ക് ഇപ്പൊ മെഡിസിൻ വിടണം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിടണം എന്നുള്ള വലിയ ആഗ്രഹത്തിൽ സയൻസ് സ്ട്രീം ഒക്കെ എടുക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. അതോട് ചോദിച്ചാണ്.
1: അല്ല, താല്പര്യപ്പെട്ടു പോയതാ.
0: ഓക്കെ, ശരി. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ സൈറ്റ് എഞ്ചിനീയറാണ്.
0: എഞ്ചിനീയർ ആണ്. എന്തിന്റെയാണ്?
1: സിവിൽ.
0: സിവിൽ ആണ്. ഓക്കെ, ശരി. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: കുഴപ്പമില്ല.
0: കുഴപ്പമില്ല, തട്ടിമുട്ടി പോകുന്നു.
1: ആ, അല്ല, കുഴപ്പമില്ല, മോശമൊന്നുമില്ല.
0: മോശമൊന്നുമില്ല. ശരി ശരി. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം +1 കയറുമ്പോഴത്തേക്ക് മക്കളെ ഇപ്പം ഒരു വലിയ പ്രഷർ അനുഭവിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു +1 കാലഘട്ടം എന്ന് പറയുന്നത്. കാരണം സ്ട്രീം ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോഴായിരിക്കും പാരന്റ്സിന്റെ ഇഷ്ടപ്രകാരം അവരെന്താണ് സയൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്ജക്ട് ചൂസ് ചെയ്യുന്നത്. ഭാവിയിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഫോഴ്സ് ചെയ്യുന്ന പാരന്റ്സിനോട് എന്താ ചേട്ടന് പറയാനുള്ളത്?
1: അല്ല, കുട്ടികളുടെ താല്പര്യം മെയിൻ ആയിട്ട് നോക്കണം. അവർക്ക് ചിലപ്പം താല്പര്യം, അവരുടെ കഴിവും താല്പര്യവും ഒക്കെ ഒരുമിച്ച് നോക്കണം. അപ്പം കഴിവുള്ള കുട്ടികൾക്ക് തനത്താനെ ബോധ്യം ഉണ്ടാവും എനിക്ക് എന്താണ് ചെയ്യേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കണം. നല്ല പാരന്റ്സ് ആണെങ്കിൽ മനസ്സിലാക്കും. മറ്റുള്ളവരെ കാണിക്കാനല്ല കുട്ടികളെ വളർത്തേണ്ടത്. നമ്മൾ കുട്ടികൾ പലപ്പോഴും കുട്ടികൾക്ക് അറിയുമെന്നുള്ള ബോധം നമുക്ക് വേണം. അവരുടെ കോൺഫിഡൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ടേം എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റുള്ളവരെ കാണിക്കാനല്ല നമ്മൾ മക്കളെ വളർത്തുന്നത്, അല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: തീർച്ചയായിട്ടും മക്കളെ വളർത്തുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, അതിലുപരി നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ്, അല്ലേ? അപ്പൊ എന്തായാലും ഒരു ചെറിയ സവർത്ഥതയ്ക്ക് പിന്നിൽ പോകണ്ട. മറ്റുള്ളവരുടെ മക്കളെ പോലെ നമ്മുടെ മക്കളും ആകണം എന്നുള്ള വലിയ ആഗ്രഹത്തിൽ ചെയ്യുന്നതായിരിക്കും പല പേരൻസ്. പക്ഷേ അത് വളരെ വലിയ തെറ്റിലേക്കാണ് ഒരു പക്ഷേ കുട്ടികളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ പോലും ഒരു വലിയ സ്ട്രെസ് ഒക്കെ ഏറ്റെടുത്ത് മുൻപോട്ട് പോകേണ്ട അവസ്ഥയാണ് പല കുട്ടികൾക്കും ഇപ്പൊ ഫേസ് ചെയ്യുന്നത്, അല്ലേ?
1: അതെ, തീർച്ചയായും.
0: ഓക്കെ, അപ്പൊ ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോകട്ടെ.
1: താങ്ക് യു, താങ്ക് യു.
0: ദീപ പരിചയപ്പെട്ടത് കുന്നിക്കോട് സ്വദേശിയായ ചന്ദ്രകാന്ത് ചേട്ടനാണ് കേട്ടോ. ദീ ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ചന്തമുഖിലെത്തി ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: പേര് വിഷ്ണു.
0: വിഷ്ണു ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
1: വീട് നമ്മുടെ കോട്ടാത്തല.
0: കോട്ടാത്തലാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഞാനും അമ്മയുണ്ട്.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ല, സുഖമായിട്ട് പോകുന്നു.
0: ഇങ്ങനെയൊക്കെ സുഖമായിട്ടങ്ങ് പോകുന്നു. എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഓട്ടോ ഓടുക.
0: ഓട്ടോ ഓടിക്കുകയാണ്. ഇന്ന് പരിചയപ്പെട്ട എല്ലാവരും ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. അപ്പം സന്തോഷം പരിചയപ്പെട്ടതിൽ. അപ്പോഴേ എത്ര നാളായിട്ട് ഓട്ടോ മേഖലയിലുണ്ട്?
1: ഇപ്പൊ ഒരു 6 വർഷമായി.
0: 6 വർഷമായി. എന്തുകൊണ്ട് ഈ ഓട്ടോ ജീവിതം തെരഞ്ഞെടുത്തത്?
1: നമുക്ക് നോക്കിയും കണ്ടുമൊക്കെ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു മേഖലയാണ്. വലിയ ഓളമൊന്നും കാണിക്കാൻ പറ്റത്തില്ല, എന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും.
0: ഓക്കെ. അപ്പൊ എന്തായാലും വലിയ രീതിയിൽ സമ്പാദിക്കാൻ പറ്റത്തില്ല, എന്നിരുന്നാലും നമ്മുടെ ഡെയിലി ലൈഫ് മുൻപോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു മേഖല തെരഞ്ഞെടുത്തു അല്ലേ.
1: കാര്യങ്ങളൊക്കെ നടന്നു, നോക്കിയും കണ്ടും ചെയ്തു കഴിഞ്ഞാൽ.
0: ഓക്കെ ശരി. ഇപ്പൊ ഓട്ടോ ഉണ്ടോ?
1: ഞാൻ ഇവിടെ ഓട്ടം വന്നേ. ഇപ്പൊ ഈ പ്രിയദർശിനി തുടങ്ങിയ ശേഷം ഡിമ്മു തുടങ്ങി. പിന്നെ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഡീസലിനൊക്കെ വില കൂടിയല്ലേ, അതിനുശേഷം ചെറിയൊരു ഡിമ്മു ഉണ്ട്. ഡീസൽ വില വർധനവ്, പ്രിയദർശിനി വന്നപ്പോൾ ഓട്ടം കുറവ്. പൊതുവെ കുഴപ്പമില്ല, പിടിച്ചിരുന്ന് പോകുന്നു.
0: ദൈവം, ഇപ്പം ഒരുപാട് ഓട്ടോ ചേട്ടന്മാരെ ഞാൻ റേഡിയോയിൽ ഇങ്ങനെ പരിചയപ്പെടാറുണ്ട്. അവരൊക്കെ പറയുന്നത് തൊട്ട് മുൻപ് ഒരു ചേട്ടൻ പറഞ്ഞത് ഇത് തന്നെയാണ്, പ്രിയദർശിനി വന്ന ശേഷം ഒരു നല്ല രീതിയിൽ തട്ടുകേടാണ് ഓട്ടോ ചേട്ടന്മാർക്ക്. അതാണ് പറയുന്നത്, ശരിയാണോ?
1: അതെ. പ്രിയദർശിനി വന്ന പ്രൈവറ്റ് ബസ്സുകാരുടെയും കാര്യങ്ങൾ വളരെ ഒരു സങ്കടാവസ്ഥ. അത് അടച്ചുപൂട്ടലോ ആക്കില്ല പ്രൈവറ്റ് ബസ്സുകാരുടെയും. പ്രിയദർശിനി അത് നോക്കാതെ എടുത്തു ചാടിയ ഒരു പദ്ധതിയായി. എല്ലാവർക്കും ഫ്രീ കൊടുക്കാതെ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഒരു 60 വയസ്സിന് മേപ്പോട്ടുള്ളവർ കൂടെ കൊടുക്കണം. ഇവരെ എടുത്തു ചാടി ചെയ്ത് പഠിക്കാതെ പറ്റിയൊരു അവസ്ഥയാണ് എനിക്ക് അഭിപ്രായമുള്ളത്.
0: മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ സാധാരണപ്പെട്ട മോട്ടോർ വാഹന രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ എന്തായാലും സർക്കാർ ഉടൻ തന്നെ ഒരു പുതിയ നയം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ?
1: തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുവർക്ക്.
0: ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ചന്തമുഖിലെത്തി. കോട്ടാത്തല സ്ത്രീശിയായ നമ്മുടെ വിഷ്ണു ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട. കീപ് ഓൾ ലിസണിങ് ആശ്രയ FM 90.9.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ഒപ്പം
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ. സമയം ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തി. കോട്ടാത്തല സ്വദേശിയായ ഓട്ടോ ഡ്രൈവറായ നമ്മുടെ വിഷ്ണു ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, 6 വർഷമായിട്ട് ഇപ്പോൾ ഓട്ടോ മേഖലയിൽ പ്രവർത്തിക്കുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഈ നിങ്ങൾ ഓട്ടോ മേഖല എന്ന് പറയുമ്പോൾ ദിനം പ്രതി ഓരോ ആൾക്കാരെ കണ്ട് പരിചയപ്പെടാനും അവരുടെ ഒരു ബന്ധം സൃഷ്ടിക്കാനൊക്കെ പറ്റുന്ന ഒരു വലിയ മേഖലയാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത് അല്ലേ. സോ എന്നാലും ഈ ഒരു മേഖലയിൽ മറക്കാനാവാത്ത അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
1: നല്ല ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിക്കുക, ആൾക്കാരുമായിട്ട് കുറെ നമുക്ക് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഈ മേഖല പറ്റിയിട്ടുണ്ട്. കുഴപ്പമില്ല.
0: ദിവസവും ഇപ്പോൾ ഒരു പുതിയ പുതിയ മുഖങ്ങളാണ് അല്ലേ. അപ്പം ഒരുപാട് റിലേഷൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും, നല്ല നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഓട്ടോ മേഖല എന്ന് പറയുന്നത് അല്ലേ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് പോകാൻ സാധിക്കട്ടെ. ഇതുപോലെ ഇപ്പൊ നിലവിലെ പ്രശ്നങ്ങളൊക്കെ മാറി നല്ലൊരു ഭാവി വരുമെന്ന പ്രതീക്ഷയിൽ മുൻപോട്ട് പോകാം, അത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ അല്ലേ.
1: എന്തായാലും മാറ്റം വരും.
0: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ സന്തോഷം. ഓട്ടോ ഒക്കെ പഴയതിനേക്കാൾ നല്ല രീതിയിൽ കിട്ടട്ടെ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുഖിലെത്തി ഇന്ന് ഒരുപാട് പേര് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് കോട്ടാത്തല സ്വദേശിയായ ഓട്ടോ ഡ്രൈവറായ വിഷ്ണു ചേട്ടനാണ് കേട്ടോ. അത് ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ

0: നാടിനൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ.
1: പ്രസാദേട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ മുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് 90.
5: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road Private Bus Stand ന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: You are listening to Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 o'clock.

0: ആശ്രയ എഫ് എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ നിങ്ങളുടെ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ദാ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് 2 മണി വരെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയ ആളുകൾക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ടു ദ നമ്പർ 0474 2919 0 0474 2919 0. ഇനി വിളിക്കാനായിട്ട് മടിയുള്ളവരാണെങ്കിൽ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഫേവറേറ്റ് ആയ പാട്ടുകൾ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490906. 9526690409. ഒരു ബ്യൂട്ടിഫുള്ളായ ട്രാക്ക് കേട്ടുകൊണ്ട് ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രം ദ മൂവി പട്ടാളം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
8: കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
10: ഓക്സിജൻ.
11: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, എങ്ങനെ ഉറുമി എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് ആഫ്റ്റർനൂൺ റേഡിയോ ആസ്ട്രിയ എഫ് എം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ കാസറ്റ് കഫേയിൽ സംഘർഷം സിനിമയിലെ 100 100 ചുഴലികൾ അലറും മനസ്സൊരു മരുഭൂമി എന്ന ഗാനം നമ്മുടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വേണ്ടി കേൾപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദിക്കാണ്, ഫ്രം വടക്കേ വാവന്നൂർ. മുഹമ്മദിക്ക ചോദിച്ചിരിക്കുന്നത് ഒരു പഴയ പാട്ടാണ്, സംഘർഷം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ടാണ്. ബിജു തിരുമലയുടെ വരികൾക്ക് ശങ്കർ ഗണേഷ് ഈണം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. നമ്മുടെ മുഹമ്മദിക്കയ്ക്ക് വേണ്ടിയിട്ടും ഇക്കയുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെയും നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹായ് ആശ്രിയ, നമസ്കാരം. എനിക്ക് ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഈ ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് സഹദേവൻ ചേട്ടനാണ്, ഫ്രം ഇടുക്കി. ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് കേട്ടോ. നിന്നിഷ്ടം ഇന്നിഷ്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടനും ജാനകി അമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ടാണ്. കണ്ണൂർ രാജനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ സഹദേവൻ ചേട്ടന് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ കേൾപ്പിച്ചു തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474219090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം സംഘർഷം എന്ന സിനിമയിലെ ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Oxygen il raavum pagalum neendu nilkkunna mahalabathinte 100 manikkur day and night sale. July 3, 4, 5, 6 theeyathikalil home and kitchen appliancesukalkku vamban offerukal. Samayam parimitham. Offerukal adhilum special. Oxygen de ella showroomukalilum raathri 12 mani
3: vare. Oxygen Digital Expert.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
8: യാസിക് കഫേ,
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
10: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനോമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090. 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. നമുക്ക് നോക്കാം. ഹലോ
11: ഹലോ
10: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇതാരാണ്? സിന്ധു ചേച്ചി. എവിടെ നിന്നാ വിളിക്കുന്നേ? സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലാരൊക്കെയുണ്ട്?
11: അച്ഛൻ, അമ്മ, അനിയത്തിമാര്. എനിക്ക് 3 മക്കള്.
10: 3 മക്കളാണ്. ഓക്കെ, മക്കളൊക്കെ എന്താ ചെയ്യുന്നേ?
11: മകനുണ്ട്, മകൻ ജോലിക്ക് പോകുന്നത്. മകന്റെ പേര് അഖിൽ.
10: ഓക്കെ.
11: മകളുടെ പേര് ഭഗവതി.
10: ആ,
11: പിന്നെ ഒരാള് സാനിയ.
10: ഓക്കെ, അപ്പൊ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാണല്ലേ?
11: ആ, എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു.
10: ഫുഡൊക്കെ കഴിക്കാറായോ?
11: ആ, ഇല്ല.
10: ആയി വരുന്നു അല്ലേ? അപ്പൊ ഈ ഒരു സമയത്ത് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
11: എന്റെ മക്കൾക്ക് വേണ്ടി തന്നെ.
10: മക്കൾക്ക് വേണ്ടിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്യ. ആ, പറഞ്ഞോ. ഓക്കെ, അഖിൽ, ഭഗവതി, സാനിയ എന്നിവർക്ക് വേണ്ടിട്ട് ഈ ഒരു പാട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാണല്ലേ? എന്തായാലും ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് സന്ധ്യ ചേച്ചിയാണ്. ചേച്ചി, ചോദിച്ചിരിക്കുന്ന പാട്ട് 5-സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള വാതിൽ തുറക്കുനീ കാലമേ എന്ന മനോഹരമായിട്ടുള്ള പാട്ടാണ്. ബോംബെ രവിയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. യൂസഫ് അലി കേശീരിയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ സന്ധ്യ ചേച്ചിയുടെ മക്കളായിട്ടുള്ള അഖിൽ, ഭഗവതി, സാനിയ എന്നിവർക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ആശ്രയ എഫ് എം, ഞാൻ ജ്യോതിർ ശിവ. എനിക്ക് പച്ചക്കറിക്കായ് തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ടോ ചൊല്ലി എന്ന പാട്ട് വെച്ചു തരുമോ? കൊച്ചു കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അനാമിക ചേച്ചി സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജ്യോതിർ ശിവ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജ്യോതിർ, സന്തോഷമായിട്ട്, സമാധാനമായിട്ട്, സുഖമായിട്ട് പോകാൻ കേട്ടോ. അവിടെയും സന്തോഷമായിട്ട്, അടിപൊളിയായിട്ട് ജീവിതമൊക്കെ കളർഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും ജ്യോതിർ ചോദിച്ചിരിക്കുന്ന പാട്ട് കിളിങ്കാപ്പെട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ എം ജി ശ്രീകുമാർ പടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ബിശു തിരുമലയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. എസ് ബാലകൃഷ്ണനാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ പാടി നടന്നിട്ടുള്ള ഒരു പാട്ടാണ്. എം ജി ശ്രീകുമാറിന് തന്നെ അതിമനോഹരമായിട്ടുള്ള പാട്ടുകളുടെ കളക്ഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുടെ ലിസ്റ്റിൽ വരുന്ന ഒരു പാട്ട് കൂടിയാണ്. എന്തായാലും ഈ ഒരു പാട്ട് ജ്യോതിറിന്റെ കൂട്ടുകാരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

சொல்லி அரணேவா ஒந்தேவா ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് അങ്ങനോട് ഇങ്ങനോട് ഓടോടി ഓടോടി ട്രോ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ July 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand-ine Sameepam, Pulaman, Kottarakara.
2: Fashionum trendum ini swapnamalla. Ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail Kottarakara. Bhavana, a complete fashion destination. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദ്ദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യയും ജപ്പാനും. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകൈച്ചിയും സംയുക്തമായി ആഹ്വാനം ചെയ്തു. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ഭീകരാക്രമണങ്ങളെ ഇരുവരും അപലപിച്ചു. അൽഖയ്ദ, ഐസിസ്, ലഷ്കർ ഇ ത്വയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്കെതിരെ സംയോജിത നടപടികൾ വേണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജാപ്പനീസ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് മടങ്ങി. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പാരീസിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായതായും 1000 ഫ്രഞ്ച് കമ്പനികൾ ഇന്ത്യയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആധാർ, UPI തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ഇന്ത്യ ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. 2030 500 GW ഫോസിൽ ഇതര ഇന്ധനശേഷി കൈവരിക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ അനുഭവങ്ങൾ ഉൾക്കൊള്ളുവാനും നിയമസഭാ അംഗങ്ങൾ ശ്രമിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾക്കായുള്ള 2 ദിവസത്തെ ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കുള്ളിൽ അംഗങ്ങൾ നടത്തുന്ന യുക്തിസഹവും വസ്തുതാപരവുമായ ചർച്ചകളിലൂടെയാണ് നേതൃത്വം കൂടുതൽ മികച്ചതാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: ആപ് ജിത്നി വിധാൻസഭയ്ക്ക് അന്തം തർക്കപൂർണ തരീകെ സേ തഥ്യോ കേ ആധാർ പർ അച്ഛി ചർച്ച സംവാദ് കരേംഗേ ഉത്തനാ ഹി ആപ് അച്ഛ നേതൃത്വ ദേ പായേംഗേ ഓർ യേ വിധാൻസഭ കേ ഇസ് നേതൃത്വ സേ ഹി രാജ്യ കാ നേതൃത്വ നിക്കൽതാ ഹൈ ദേശ് കാ നേതൃത്വ നിക്കൽതാ ഹൈ ഓർ ഇസ്ലിയേ മേരാ ആപ്സേ നിവേദന ഹൈ ഹമേശാ ജീവൻ മേ സീഖ്തേ രഹേ നയ അനുഭവ് ലേതേ രഹേ അച്ഛേ ശ്രേഷ്ഠ വിചാരോ കോ സാജാ കർതേ രഹേ.
0: 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച മൈ ഭാരത് ഇൻഡസ്ട്രി അസോസിയേഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ മേഖലയും മൈ ഭാരതം തമ്മിലുള്ള സഹകരണം ദേശീയ പുരോഗതി വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അസോച്ചം, ഫിക്കി, CII തുടങ്ങിയ വ്യവസായ സംഘടനകൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വെനസ്വേലയിൽ അന്തരിച്ച ഇന്ത്യൻ നാവികൻ രാകേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. വിഷയത്തിൽ പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് കാരക്കാസിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്ത് പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം സംബന്ധിച്ച് മദ്യനയത്തിൽ വ്യക്തത വരുത്തുമെന്ന് മന്ത്രി എം ലിജു. മതിനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നികുതി ഘടന മുൻകൂട്ടി നിശ്ചയിച്ചുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിന്റെ വിജ്ഞാപനം വന്നാൽ മാത്രമേ അത് നടപ്പിൽ വരൂവെന്നും അദ്ദേഹം പറഞ്ഞു.
3: ഫിനാൻസ് ബില്ലിലെ ഈ ക്ലോസുകൾ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം. നോട്ടിഫിക്കേഷൻ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്കാരി നയം പാസ്സാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോരെ? അബ്കാരി നയത്തിൽ വിൽക്കാനാണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വരും. വിൽക്കണ്ടെന്നാണെങ്കിൽ തീരുമാനം വരും. ഇപ്പം മുൻകൂട്ടായിട്ട് പറയാൻ പറ്റുമോ? അബ്കാരി നയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ള ഇനിഷ്യേഷൻ ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു.
0: പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. മൂന്നാമത്തേതും അവസാനത്തേതും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്നതാണ് അമർനാഥ് തീർത്ഥാടനം. അടുത്ത മാസം 28 സമാപിക്കും. യാത്രയ്ക്കായുള്ള രണ്ടാം സംഘം ജമ്മുവിൽ നിന്ന് ഇന്ന് രാവിലെ യാത്ര ആരംഭിച്ചു. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന അമർനാഥ് യാത്രയ്ക്കായി മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടകർക്ക് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസ നേർന്നു. തൃണമൂൽ കോൺഗ്രസിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ വിശദീകരണം തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഘടനാ തെരഞ്ഞെടുപ്പ്, നേതൃത്വ ചുമതലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിക്കും ഋതപ്രത ബാനർജിക്കും വെവ്വേറെ കത്തയച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഇരുവിഭാഗവും മറുപടി നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയതുല്ലാ അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകളിൽ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനി പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ട്. മുജ്തബ ഖമനിക്ക് നേരെ വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നാളെ മുതൽ ഈ മാസം 9 വരെ ഇറാനിലും ഇറാഖിലുമായാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റിയും ബീഹാർ ഗവർണർ സയ്യിദ് അദാഹസ്നെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മുജ്തബ ഖമനിക്ക് നേരെയുള്ള വധഭീഷണികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി യുഎസിനോട് ആവശ്യപ്പെട്ടു. ഇറാന് നേരെയുള്ള ഏത് ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയെ 1-2 പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. രാവിലെ നടന്ന മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ലോക ചാമ്പ്യൻമാരായ അർജന്റീന നവാഗതരായ കാബോ വെർദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് ഫെബ്രുവരിയിലാണ് നടക്കുക. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്കായി എയർ സുവിധ 2.0 പോർട്ടൽ ആരംഭിച്ച് വ്യോമയാന മന്ത്രാലയം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട വെനസ്വേലയിലേക്ക്

0: സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം കാസറ്റ് കഫേയിലേക്ക് ടു ദ നമ്പർ 0474 2919090. 0474 2919090. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490906. 9526690909090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ചേച്ചി, ഞാൻ വൈഷ്ണയാണ്. എനിക്ക് മധുരയ്ക്ക് പോകാതടി എന്ന സോങ് ഇട്ട് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വൈഷ്ണക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. വൈഷ്ണ ചോദിച്ചിരിക്കുന്ന പാട്ട് അഴകിയ തമിഴ് മകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ എ ആർ റഹ്മാൻ സർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. ബെന്നി ഡയാൽ, അർച്ചിത്, ദർശന എന്നിവർ ചേർന്ന് പാടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് ഈ ഒരു പാട്ട്. വൈഷ്ണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും ഈ ഒരു പാട്ട്. കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹായ് ആശ്രിയ, എനിക്ക് ഭാഗ്യദേവത മൂവിയിലെ അല്ലിപ്പൂവേ മല്ലിപ്പൂവേ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ്. തീർച്ചയായിട്ടും രേവതി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. വിജയ് യേശുദാസും ശ്വേതാ മോഹനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഇളയ രാജയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് കേൾക്കാം. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അന.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
10: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക. യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി
2: 12 നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: യാസിക് കഫേ,
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
6: യെസ്, എങ്ങനെ കാസറ്റ് കഫിയാണ് ആശ്രയ എഫ് എം 90 വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റ് ആയിരിക്കാനു കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ ഈസ് വെയിറ്റിംഗ്. നമുക്ക് നോക്കാം. ഹലോ
7: ഹലോ
6: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ്?
7: എന്റെ പേര് രാജേഷ്.
6: രാജേഷ് ഏട്ടാ, എവിടെ നിന്നാ വിളിക്കുന്നേ?
7: ഞാൻ ട്രിവാൻഡ്രം ജില്ല.
6: ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
7: വിളിച്ചിട്ടുണ്ട്.
6: വീട്ടിൽ ആരൊക്കെയുണ്ട്?
7: വീട്ടില് വൈഫുണ്ട്, മക്കളുണ്ട്.
6: ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കാണല്ലേ? ഫുഡൊക്കെ കഴിച്ചോ?
7: ഫുഡ് കഴിച്ചു. ഞാൻ സ്കൂൾ ബസ്സിലെ ഡ്രൈവറാ, അപ്പം കഴിഞ്ഞ കഴിക്കും.
6: ഓക്കെ, അപ്പൊ കൊച്ചുകുട്ടികളെ മെരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്.
7: തീർച്ചയായിട്ടും.
6: ഓക്കെ, അപ്പൊ കൊച്ചുങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല കമ്പനി ആണോ?
7: ആ, നല്ല കമ്പനി.
6: കമ്പനി ആണല്ലേ. ഓക്കെ, നീ ഇത് പാട്ടാ കേൾക്കണ്ടേ?
7: എനിക്ക് സമ്മറിൻ ബദലേ.
6: ഓക്കെ, നല്ല രസമുള്ള ഒരു പാട്ടാണ്. ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണോ ഇത്?
7: ആ, എന്റെ ഫേവറേറ്റ് പാട്ടാണ്.
6: രണ്ടുപേരും പാടുന്നോ?
7: ദാസേട്ടന്റെ പാട്ടായതുകൊണ്ട് പാടാൻ പറ്റത്തില്ല.
6: പാടാൻ പറ്റത്തില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് പാടുന്നോ? രണ്ടു വരി.
7: ആ, രണ്ടു വരി പാടാം.
6: ഓക്കെ.
7: ഒരു രാത്രി കൂടി വിട വാങ്ങുവിൻ, ഒരു പാട്ട് മൂളയിൽ പതിയെ പറന്നരികിൽ വന്നു അഴകിന്റെ തൂവലായി.
6: ആഹാ, രസമായിട്ട് പാടുന്നുണ്ടല്ലോ. ഓക്കെ, ഈ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടാണോ കുട്ടികളെ മെരുക്കാറുള്ളേ?
7: അതെ അതെ.
6: ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ ഈ ഒരു പാട്ടിന്?
7: ഡെഡിക്കേഷൻ ഈ സോങ് ഇഷ്ടപ്പെടുന്നവരെ എല്ലാവർക്കും വേണ്ടിയിട്ട്.
6: ഓക്കെ, ഈ ഒരു സോങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ. സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു. താങ്ക് യു. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് രാജേഷ് ഏട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് സമ്മറിൻ ബത്ലഹേം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടനും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്ന പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. ചുരുക്കം ചില പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതല്ലേ മലയാളത്തിലെ ഏറ്റവും മികച്ച പാട്ടെന്ന് തോന്നുന്ന അത്തരത്തിലുള്ള ഒരു പാട്ടാണ് ഒരു രാത്രി കൂടി. എന്തായാലും ഈ ഒരു പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും അതുപോലെ തന്നെ രാജേഷ് ഏട്ടന് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷാരികയാണ്. ഹായ് ചേച്ചിക്കുട്ടി, സുഖാണോ? ഇന്നെനിക്ക് 8 തിക്കും പറ മൂവി സോങ് ഉഷുരുക്കൾ ഉൻ പേര് എഴുതി വെച്ചിൻ, ആ സോങ് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഷാരിക മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷാരിക സുഖമായിട്ടിരിക്കാണ് കേട്ടോ. അപ്പോൾ ഷാരിക ചോദിച്ചിരിക്കുന്ന പാട്ട് അനുരാധ ശ്രീറാമും കേശവ് വിനോദും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. MS ശ്രീകാന്താണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ട് ഷാരികയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദനാംപൾ 0474219090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം അനുരാധയും കേശവ് വിനോദും ചേർന്ന് പാടിയ ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ഒപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് വുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Kettidam paniyan ningalku endaanu thoda tension?
4: Permit plan mudal nirmanam vare ella karyangalum attipoliyaakkan
3: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakara Kolavadilullappol.
4: JM Architects, Government Approved ISO Certified Civil Engineers and Builders. Contact 944-771-7171.
5: Yasid Cafe.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
7: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 33 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായി കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
8: ഹലോ
7: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ്?
8: ഞാൻ സുമ.
7: സുമ ചേച്ചി, എവിടെ നിന്നാ വിളിക്കുന്നേ? വെട്ടിക്കവല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
8: സുഖമായിട്ടിരിക്കുന്നു,
7: സന്തോഷമായിട്ടിരിക്കുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്?
8: വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസം.
7: ഒറ്റയ്ക്കാണ് ഇപ്പൊ അല്ലേ? ഓക്കെ. ഫുഡൊക്കെ കഴിച്ചോ?
8: കഴിച്ചു.
7: എന്തായിരുന്നു ഇന്ന് സ്പെഷ്യൽ ആയിട്ട്?
8: പ്രത്യേകിച്ചൊന്നും
7: ഇല്ലായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ ഫുഡൊക്കെ കഴിച്ചു റെഡി ആയിട്ടിരിക്കുവാണ് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട്. ഓക്കെ, ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ?
8: പ്രിയകരമാകും ഒരു നാദം മണിനോ.

0: എനിക്ക് പാട്ട് കേൾക്കേണ്ടത്.
1: ആഹാ, നല്ല അസലായിട്ട് പാടുന്നുണ്ടല്ലോ. ചെറിയ രീതിയിൽ വാനമ്പാടിയാണല്ലേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ടായിരിക്കുമല്ലോ. പാട്ട് പാടാറുണ്ടോ? പാട്ട് പഠിച്ചിട്ടുണ്ടോ?
0: ഇല്ല, പഠിച്ചിട്ടൊന്നുമില്ല.
1: പഠിച്ചിട്ടില്ല, പക്ഷെ അസലായിട്ട് പാടുന്നുണ്ട്. പാട്ട് പാടാനായിട്ട് ABCD അറിയത്തില്ല, പക്ഷെ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
0: പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും,
1: പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഈ ഒരു പഴയ പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് സുമ ചേച്ചിയാണ്. ചേച്ചി, ചോദിച്ചിരിക്കുന്നത് ഒരു പഴയ പാട്ടാണ്. 1982 റിലീസ് ആയിട്ടുള്ള കിലകിലക്കം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ വാണിയമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ജോൺസൺ മാഷാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. വരികൾ എഴുതിയിരിക്കുന്നത് ഓൻ വി കുറുപ്പാണ്. ഈ ഒരു പാട്ട് പഴയ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപു ചേട്ടനാണ്. ദീപു ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ചന്ദ്ര ചക്കോരി എന്ന മൂവിയിലെ കുഹു കുഹു കോഗിലെ എന്ന പാട്ട് വെച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ദീപു ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു കന്നഡ പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഹരിഹരനും ചിത്രാമയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. എസ് എ രാജ്കുമാർ മ്യൂസിക് കമ്പോസിഷൻ നിർവഹിച്ചിട്ടുള്ള പാട്ടാണ്. എസ് നാരായണൻ ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയ പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം കാസറ്റ് കഫേയിലേക്ക് ടു ദനാംപഴ 0474291090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സ് ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറണ്ടി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.

0: യാസിൻ കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പോൾ ഒരു മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള സമയമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഗ്രാഫ്റ്റനൂൺ ആസ്ട്രിയ എഫ് എം, ഇന്ന് പിറന്നാളായ ഹാലിൻ മോന് ആശംസകളോടെ പ്ലീസ് പ്ലേ കൺമണി പൂവേ ഫ്രം തുടരും. വിഷസ് പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ് ഫ്രം വൈപ്പിൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ മിനി ചേച്ചിയുടെ കസിൻ്റെ കൊച്ചുമോനായിട്ടുള്ള ഹാലിൻ്റെ ബർത്ത്ഡേ ആണ്. ഹാലിൻ 1000 ജന്മദിനാശംസകൾ ഏറ്റവും സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേ അടിപൊളിയായിട്ട് കലക്കനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ഹാലിൻ. അപ്പോൾ മോന് വേണ്ടിയിട്ട് നമ്മുടെ മിനി ചേച്ചി ഏറ്റവും സ്നേഹത്തോടുകൂടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് തുടരും എന്ന സിനിമയിലെ കൺമണി പൂവേ എന്ന പാട്ടാണ്. നമ്മുടെ എം ജി ശ്രീകുമാർ പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ടാണ്. ജേക്സ് ബിജോയ് ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് ഹാലിന് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കറുമായിട്ട് ഇതായി എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സെഗ്മെന്റിലൂടെ കുറച്ചധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ദാ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിയാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. ടോപ്പിക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ, എന്നാൽ കുറച്ചധികം ഗൗരവമേറിയതുമായിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മൾ പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുന്നതായിട്ടുള്ള ഒരു സബ്ജക്റ്റ്, അതായത് മൈക്രോ പ്ലാസ്റ്റിക്സ്. കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ പ്ലാസ്റ്റിക് തരികൾ ആക്ച്വലി നമ്മുടെ ജീവന് തന്നെ ഭീഷണി ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. എന്താണ് ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക് എന്ന് നോക്കുകയാണെങ്കിൽ, 5 മില്ലിമീറ്റർ താഴെ മാത്രം വലിപ്പമുള്ള പ്ലാസ്റ്റിക് തരികളാണ്. ഇവയാണ് നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും അല്ലെങ്കിൽ മറ്റു പ്ലാസ്റ്റിക് വസ്തുക്കളും ഒക്കെ ഒരിക്കലും മണ്ണിൽ അലിഞ്ഞു പോകുന്നില്ല. പകരം ഈ വെയിലും മഴയും കാറ്റും ഒക്കെ കൊണ്ട് അവ പൊടിഞ്ഞ് വളരെ ചെറിയ തരികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിനു പുറമെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചില സോപ്പുകള്, ഫേസ് വാഷുകള്, സിന്തറ്റിക് വസ്ത്രങ്ങള്, ഇവയിൽ നിന്നും ഇത്തരം ചെറിയ പ്ലാസ്റ്റിക് നാരുകളൊക്കെ പുറന്തള്ളപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പരിസ്ഥിതിയെ ഏൽപ്പിക്കുന്ന ആഘാതം എത്രത്തോളമാണ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രകൃതിയെ തന്നെ കാർന്നു തിന്നുന്നതെന്നൊക്കെ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിയാം. Keep on listening to Ashray from 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. മൈക്രോ പ്ലാസ്റ്റിക്കിനെ പറ്റിയിട്ടാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പൊ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തത്രയും ചെറിയ വലിപ്പമുള്ള പ്ലാസ്റ്റിക് തരികളെയാണ് ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. ഈ ചെറിയ പ്ലാസ്റ്റിക് തരികള് മഴവെള്ളത്തിലൂടെ ഒഴുകി നദികളിലും തടാകങ്ങളിലും അവസാനമായിട്ട് നമ്മുടെ മഹാസമുദ്രങ്ങളിലും എത്തിച്ചേരുന്നു. കടലിലെത്തുന്ന മൈക്രോ പ്ലാസ്റ്റിക്സ് ഏറ്റവും വലിയ ഭീഷണിയാകുന്നത് മത്സ്യങ്ങൾക്കും മറ്റ് കടൽ ജീവികൾക്കുമാണ്. ഭക്ഷണമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ചെറിയ മത്സ്യങ്ങളും കടൽ പക്ഷികളും ഒക്കെ ഈ ഒരു പ്ലാസ്റ്റിക് തരികള് വിഴുങ്ങും. ദഹിക്കാതെ ഈ പ്ലാസ്റ്റിക് അവയുടെ ആന്തരിക അവയവങ്ങളെ തകർക്കുകയും ഒടുവിൽ അവയുടെ മരണത്തിന് തന്നെ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. പവിഴപ്പുറ്റുകളുടെ നാശത്തിനും ഇതൊരു പ്രധാന കാരണം തന്നെയാണ് കേട്ടോ. ഇനി നമ്മുടെ ഭക്ഷണത്തിൽ വരെ ഇവ എത്തുന്നുണ്ട്. അതെങ്ങനെയാന്നല്ലേ പറഞ്ഞുതരാം. ഇതൊരു കടൽ ജീവികളുടെ മാത്രം പ്രശ്നമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും. എന്നാൽ അങ്ങനെ കരുതാനായിട്ട് വരട്ടെ. പ്ലാസ്റ്റിക് വിഴുങ്ങിയ മത്സ്യങ്ങളെ ആരാണ് ഭക്ഷണമാക്കുന്നത്? നമ്മളാണല്ലേ. അപ്പോൾ ആ മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മുടെ ശരീരത്തിലേക്കും ഈ മത്സ്യങ്ങൾ വഴി പ്രവേശിക്കുകയാണ്. ഇന്ന് നാം കുടിക്കുന്ന വെള്ളത്തിലും ഉപയോഗിക്കുന്ന ഉപ്പിലും എന്തിനേറെ പറയുന്നു, നമ്മൾ മനുഷ്യന്റെ രക്തത്തിൽ വരെ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ സാന്നിധ്യം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ ഇത് നമ്മളെ നയിക്കുന്നതിന് കാരണമാകുമെന്നാണ് പറയുന്നത്. ഭൂമിയിലെ ഓരോ ജീവനും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നല്ലേ. നമ്മൾ വലിച്ചെറിയുന്ന ഓരോ പ്ലാസ്റ്റിക് കവറുകളും എങ്ങനെയെങ്കിലും നമ്മുടെ തന്നെ ഊൺ മേശയിൽ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇതിനൊരു പരിഹാരം എന്നുള്ളത് നമ്മുടെ കൈകളിൽ തന്നെയാണ്. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കുക. സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇപ്പൊ കടയിൽ പോകുന്ന സമയത്ത് ഒരു തുണിസഞ്ചി കയ്യിൽ കരുതാൻ കൂടി ശീലിക്കുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ശരിയായ രീതിയിൽ സംസ്കരിക്കുക. നമുക്ക് വരും തലമുറയ്ക്കും ജീവിക്കാൻ ഈ ഒരു ഒറ്റ ഭൂമി മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് വേണ്ടതല്ലേ. അപ്പൊ അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി
4: 12 മണി.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. അപ്പൊ 5 മില്ലിമീറ്ററിന് താഴെ മാത്രം വലുപ്പം വരുന്ന, നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന വിരുദ്ധന്മാരായിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകളെ പറ്റിയിട്ടാണ് ഇങ്ങനത്തെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. നമ്മളൊക്കെ ദിവസവും കാണുന്ന ഉപയോഗിക്കുന്ന ഒന്നാണ് പ്ലാസ്റ്റിക് അല്ലേ. എല്ലാം നമ്മുടെ കണ്ണിൽ പെടാത്ത, നമ്മൾ ശ്വസിക്കുന്ന വായുവിലും കുടിക്കുന്ന വെള്ളത്തിലും പോലുമുള്ള ഒരു വലിയ അപകടമാണ് ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ആരോഗ്യത്തെ സാവധാനം കാർന്നു തിന്നുന്ന ഒരു വില്ലനാണ് കേട്ടോ. കടലിലും പുഴയിലും ഒക്കെ അടിഞ്ഞുകൂടുന്ന ഈ ഒരു പ്ലാസ്റ്റിക് തരികളെ മീനുകളും മറ്റു ജീവികളും ഒക്കെ ഭക്ഷണമാണ് എന്ന് കരുതി കഴിക്കുന്നു. ആ മീനുകളെ നമ്മൾ കഴിക്കുന്നു. അങ്ങനെ നമ്മുടെ പ്ലാസ്റ്റിക്, നമ്മൾ വലിച്ചെറിഞ്ഞ ആ ഒരു പ്ലാസ്റ്റിക് പിന്നെയും വീണ്ടും തിരിച്ച് നമ്മുടെ വയറ്റിലേക്ക് എത്തുകയാണ്. മാത്രമല്ല, അടുത്തിടെ നടന്ന പഠനങ്ങൾ പ്രകാരം നമ്മൾ കുടിക്കുന്ന പാക്കറ്റ് വെള്ളത്തിലും പാലിലും എന്തിനുപ്പിലും വരെ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ പോലും ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ്. ഇതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ശരീരത്തിൽ എത്തുന്ന ഈ ഒരു പ്ലാസ്റ്റിക് തരികൾ ശരിക്കും പറഞ്ഞാൽ അലർജി, ഹോർമോൺ വ്യതിയാനങ്ങൾ, ദഹന പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ കാരണമാകും. പിന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്താനും ഈ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കേൾക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നാവല്ലേ. എന്നാൽ ഇതിനൊരു പരിഹാരം നമ്മുടെ കൈകളിൽ തന്നെയുണ്ട്. പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഒറ്റ തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നമുക്ക് വേണ്ട എന്ന് വെക്കാം. കടയിൽ പോകുമ്പോൾ ഒരു തുണിസഞ്ചി കരുതുന്നത് പോലെയുള്ള ചെറിയ ശീലങ്ങളൊക്കെ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കും കേട്ടോ. ഇനി ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ പോലും കഴിയാത്ത ഈ ഒരു കുഞ്ഞൻ തരികൾ എവിടെ നിന്നും വരുന്നു, ഇതിന് പുറകിലുള്ള ഒരു ചരിത്രം നമുക്ക് നോക്കിയാലോ. 1970s തുടക്കത്തിൽ സമുദ്ര ഗവേഷകർ അറ്റ്ലാന്റിക് സമുദ്രത്തിലും സെൽഗാസ്റ്റോ കടലിലും പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു, ചില പഠനങ്ങൾ. അപ്പോൾ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ചെറിയ തരികൾ അവർ കണ്ടെത്തുകയുണ്ടായി. പ്ലാസ്റ്റിക് മലിനീകരണം കേവലം വലിയ കഷ്ണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് അന്ന് ശാസ്ത്രലോകം ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. പിന്നീട് 2004 നോക്കുകയാണെങ്കിൽ UKയിലെ പ്ലിമൌത്ത് സർവകലാശാലയിലെ പ്രൊഫസറായ റിച്ചാർഡ് തോംസൺ ആണ് 5 മില്ലിമീറ്റർ താഴെ വലിപ്പമുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കണികകളെ വിളിക്കാനായിട്ട് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന പദം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അതോടുകൂടിയിട്ടാണ് ഈ ഒരു വിഷയം ആഗോള തലത്തിൽ തന്നെ ഗൗരവമായിട്ട് ചർച്ചയാകാൻ തുടങ്ങിയത്. പിന്നെ നോക്കുകയാണെങ്കിൽ 2015 ഫേസ് വാഷുകളിലും ടൂത്ത് പേസ്റ്റുകളിലും മറ്റും വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന മൈക്രോ ബ്രീഡ്സ് എന്ന ഒരുതരം മൈക്രോ പ്ലാസ്റ്റിക് വലിയ തോതിൽ ജലാശയങ്ങളെ മലിനമാക്കുന്നു എന്ന് കണ്ടെത്തി. തുടർന്ന് US ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും അവ നിരോധിച്ചുകൊണ്ട് ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നു. 2020s സ്റ്റാർട്ടിങ്ങില് മൈക്രോ പ്ലാസ്റ്റിക്സ് വെറും കടലിൽ മാത്രമല്ല, എവറസ്റ്റ് കൊടുമുടിയിലും മരിയാന ട്രെഞ്ചിലും വരെ കണ്ടെത്തുകയുണ്ടായി. അതിലും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, സയന്റിസ്റ്റുകൾ പറയുന്നത് മനുഷ്യന്റെ രക്തത്തിലും ശ്വാസകോശത്തിലും എന്തിന് പ്ലസന്റയിലും മറുപിള്ളയിലും വരെ ഇവയുടെ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നിസ്സാരമെന്ന് കരുതി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും ഒക്കെ കാലപ്പഴക്കം കൊണ്ടും സൂര്യപ്രകാശം ഒക്കെ ഏറ്റും പൊടിഞ്ഞു പൊടിഞ്ഞാണ് ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക് രൂപം കൊള്ളുന്നത്. ഇന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന മീനിലും വരെ ഇവയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. വലിയൊരു ദുരന്തത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി.

0: You are listening to Ashray FM 90, Nadinuppam.
1: വിശ്വസ്തയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ. ജൂലൈ 3, 4, 5, 6 തീയതികളിൽ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ. സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ഇനി മൈക്രോ പ്ലാസ്റ്റിക്കുകള് രണ്ട് തരങ്ങളാണുള്ളത്. ഒന്ന് പ്രൈമറി മൈക്രോ പ്ലാസ്റ്റിക്സ്, മറ്റൊന്ന് സെക്കൻഡറി മൈക്രോ പ്ലാസ്റ്റിക്സ്. പ്രൈമറി മൈക്രോ പ്ലാസ്റ്റിക്സ് എന്താ നോക്കുകയാണെങ്കിൽ, ഇവ മനഃപൂർവ്വം ചെറിയ വലുപ്പത്തിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നവയാണ്. ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെ, അതായത് ഫേസ് വാഷ്, സ്ക്രബ്സ് എന്നിവയിലൊക്കെ മൈക്രോബീഡ്സ്, വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഫൈബറുകൾ എന്നിവയൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ കടലിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ ഏകദേശം 15 മുതൽ 31% വരെ ഇത്തരത്തിലുള്ളതാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇതാണ് പ്രൈമറി മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി മൈക്രോ പ്ലാസ്റ്റിക്സ് എന്താ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന വലിയ പ്ലാസ്റ്റിക് വസ്തുക്കൾ, അതായത് പ്ലാസ്റ്റിക് കുപ്പികൾ, ബാഗുകൾ, മീൻപിടുത്ത വലകൾ, ഇവയൊക്കെ പ്രകാശമേറ്റും തിരമാലകളിലെ കർശനം കൊണ്ടുമൊക്കെ കാലപ്പഴക്കം കൊണ്ട് പൊടിഞ്ഞ് ചെറുതായിട്ട് മാറും. കടലിലെ ഭൂരിഭാഗം മൈക്രോ പ്ലാസ്റ്റിക്സുകളും ഈ ഒരു ഗണത്തിൽ പെടുന്നതാണ്. ഇതിനെയാണ് സെക്കൻഡറി മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിയാതെ പോകുന്ന ചില പ്രധാന ഉറവിടങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് കവറുകൾ മാത്രമല്ല മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കുന്നത്. കാറിന്റെ ടയറുകൾ അതിലൊന്നാണ്. വണ്ടികൾ ഓടുമ്പോൾ റോഡുമായിട്ടുള്ള കർശനം കാരണം ടയറുകൾ തേഞ്ഞു പോകുമല്ലേ. റബ്ബറും പ്ലാസ്റ്റിക്കും ചേർന്നിട്ടുള്ള ഈ ഒരു ടയർ പൊടി വായുവിൽ കലരുകയും മഴവെള്ളത്തിലൂടെ ജലാശയങ്ങളിൽ എത്തുകയും ചെയ്യും. അതുപോലെ സിന്തറ്റിക് വസ്ത്രങ്ങൾ, ഈ പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ കഴുകുന്ന സമയത്ത് ലക്ഷക്കണക്കിന് മൈക്രോ ഫൈബറുകളാണ് ഓരോ തവണയും ഡ്രെയിനേജ് വഴി പുറന്തള്ളപ്പെടുന്നത്. അതുകൂടാതെ പെയിന്റുകൾ, വീടുകൾക്കും കപ്പലുകൾക്കും അടിക്കുന്ന പെയിന്റുകൾ അടർന്നു പോകുമ്പോൾ വലിയ തോതിൽ പ്ലാസ്റ്റിക് തരികൾ പരിസ്ഥിതിയിൽ കലരുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മനുഷ്യരിലേക്ക് എത്തുന്നത് നോക്കുകയാണെങ്കിൽ, ഭക്ഷ്യ ശൃംഖലയിലെ ഒരു അപകടമാണ്. അതായത് കടലിലെ ചെറിയ മീനുകളെ ഇവ ആഹാരമാക്കുന്നുണ്ട്. ആ മീനുകളെ വലിയ മീനുകൾ കഴിക്കും. ആ വലിയ മീനുകളെ ഒടുവിൽ മനുഷ്യരായിട്ടുള്ള നമ്മളും കഴിക്കുന്നുണ്ട്. മീനുകളിൽ മാത്രമല്ല നമ്മൾ നിത്യേന യൂസ് ചെയ്യുന്ന കല്ലുപ്പ്, കുപ്പിവെള്ളം, ടാപ്പ് വെള്ളം എന്തിനേറെ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ പോലും ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു ശരാശരി മനുഷ്യൻ ആഴ്ചയിൽ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ വലുപ്പത്തിലുള്ള, അതായത് ഏകദേശം ഒരു 5 ഗ്രാം വരെയുള്ള പ്ലാസ്റ്റിക് ഉള്ളിലാക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ എടുത്തു പറയുന്ന ഒരു കാര്യം. അപ്പോൾ കഴിവതും കോട്ടൺ, ചണം തുടങ്ങിയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള വസ്ത്രങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കുകൾ ഈ കടകളിൽ നിന്ന് ക്യാരി ബാഗുകൾ, സ്റ്റോകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടും വാങ്ങിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ പ്ലാസ്റ്റിക് കുപ്പികളിലെ വെള്ളം കുടിക്കുന്നത് കുറച്ചിട്ട് സ്റ്റീല്, ഗ്ലാസ് കുപ്പികളിലേക്ക് മാറുന്നതും നല്ലതായിരിക്കും. ലൗഡ് സ്പീക്കറിലൊരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
6: വിലോ 999. ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. 5 മില്ലിമീറ്ററിലും താഴെ മാത്രം വലിപ്പമുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകളെ പറ്റിയിട്ടാണ് നമ്മളിതാ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെയുള്ളത് RJ അനുഷയാണ്. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ കണ്ണിൽ പെട്ടില്ല എങ്കിലും നമ്മുടെ ശ്വാസത്തിലും ഭക്ഷണത്തിലും വെള്ളത്തിലുമെല്ലാം ഇതിപ്പോൾ ഉണ്ട്. പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഭൂരിഭാഗം പേരും വിചാരിക്കുന്നത് കടലിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളും കവറുകളും ഒക്കെ പൊടിഞ്ഞുണ്ടാകുന്നതാണ് ഇതിന്റെ പ്രധാന ഉറവിടമെന്ന്. എന്നാൽ അങ്ങനല്ല കേട്ടോ. ഗവേഷണങ്ങൾ പറയുന്നതനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മൈക്രോ പ്ലാസ്റ്റിക് സ്രോതസ് അത് നമ്മുടെ വസ്ത്രങ്ങളും വണ്ടിയുടെ ടയറുകളുമാണ്. ഒന്ന് അമ്പരന്നിട്ടുണ്ടാവല്ലേ. ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിന്തറ്റിക് വസ്ത്രങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയിട്ടുള്ള വസ്ത്രങ്ങൾ ഓരോ തവണ വാഷിംഗ് മെഷീനിലിട്ട് കഴുകുമ്പോഴും ലക്ഷക്കണക്കിന് ചെറിയ പ്ലാസ്റ്റിക് നാരുകളാണ് വെള്ളത്തിലേക്ക് കലരുന്നത്. ഇവ നേരെ പുഴകളിലേക്കും കടലുകളിലേക്കും എത്തുന്നു. അതുവഴി പല രീതിയിൽ നമ്മുടെ ഉള്ളിലേക്കും എത്തും. പിന്നെ വാഹനങ്ങളുടെ ടയറുകൾ, വണ്ടി ഓടിക്കുമ്പോൾ റോഡും ടയറും തമ്മിൽ ഉരസമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ചെറിയ പ്ലാസ്റ്റിക് റബ്ബർ തരികൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. മഴ പെയ്യുമ്പോൾ ഇവയും ജലാശയങ്ങളിൽ ചെന്നടിയുന്നതായിരിക്കും. ഇനി നമ്മൾ റോഡരികിലും മറ്റും അശ്രദ്ധമായിട്ട് തള്ളുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ വെയിലും കാറ്റും ഒക്കെ ഏറ്റ് പൊടിഞ്ഞ് മൈക്രോ പ്ലാസ്റ്റിക് ആയിട്ട് മാറുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും കുടിക്കുന്ന വെള്ളത്തിലൂടെയും ഒക്കെ ഒടുവിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ തിരിച്ചെത്തുന്നു എന്നതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് നോക്കുകയാണെങ്കിൽ, കൂടുതലായിട്ട് നമ്മുടെ വസ്ത്രധാരണത്തിൽ ഒരു മാറ്റം കൊണ്ടുവരിക, കോട്ടൺ പോലുള്ള പ്രകൃതിദത്ത നാരുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനായിട്ട് ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മാക്സിമം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. മാറ്റം ആക്ച്വലി നമ്മളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മൈക്രോ പ്ലാസ്റ്റിക്കിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് പേര് ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്, ലിപ്സ്റ്റിക്കില് പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന്. ചുണ്ടില് പുരട്ടുന്ന സാധനത്തിൽ എന്ത് പ്ലാസ്റ്റിക് എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലേ. അങ്ങനെ വിചാരിക്കാൻ വരട്ടെ, സത്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ലിപ്സ്റ്റിക്കുകളിലും പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കാണുന്ന വലിയ പ്ലാസ്റ്റിക് കവറോ ബോട്ടിലോ ഒന്നുമല്ല ഇതിലുള്ളത്. ഇതിനെ മൈക്രോ പ്ലാസ്റ്റിക്സ് അഥവാ പ്ലാസ്റ്റിക്സിന്റെ അതിസൂക്ഷ്മമായ തരികൾ എന്നാണ് വിളിക്കുന്നത്. ലിപ്സ്റ്റിക്കിൽ എന്തിനാണ് ഈ ഒരു പ്ലാസ്റ്റിക് ചേർക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളുണ്ട്. അതായത് കൂടുതൽ സമയം നിലനിൽക്കാനായിട്ട്, ലോങ് ലാസ്റ്റിംഗ്, ലിപ്സ്റ്റിക് ചുണ്ടില് പുരട്ടുന്ന സമയത്ത് അത് പെട്ടെന്ന് ഇളകി പോകാതിരിക്കാനും വെള്ളം തട്ടിയാലും പോകാതിരിക്കാനായിട്ട്, അതായത് വാട്ടർ പ്രൂഫ് ആയിട്ടിരിക്കാനായിട്ട് ഈ പ്ലാസ്റ്റിക് തരികൾ സഹായിക്കും. ഈ വാട്ടർ പ്രൂഫ് ഉള്ള ലിപ്സ്റ്റിക്കുകൾ വാങ്ങിക്കുന്നവർക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുമല്ലേ. നമ്മളൊക്കെ നല്ല എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് വാങ്ങി നമ്മുടെ ലിപ്സിൽ തേക്കുന്നത് ഇത്തരത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകൾ അടങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക്കുകളാണ്. പിന്നെ നല്ല നല്ല കമ്പനികളുടേത് നോക്കി വാങ്ങിക്കുക. മൈക്രോ പ്ലാസ്റ്റിക് അടങ്ങാത്തവ സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. പിന്നെ തിളക്കം കിട്ടാനായിട്ടും മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ലിപ്സ്റ്റിക്കിൽ യൂസ് ചെയ്യാറുണ്ട്. ഈ ലിപ്സ്റ്റിക്കിന് നല്ലൊരു തിളക്കവും അതുപോലെ പട്ടുപോലെയുള്ള ഒരു മയവും നൽകാൻ വേണ്ടിയിട്ട് പോളിയെത്തിലീൻ പോലുള്ള പ്ലാസ്റ്റിക് ഘടകങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ചില ലിപ്സ്റ്റിക്കുകൾ അതിൻ്റെ ടെക്സ്ചർ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും അത് കൂടുതൽ ഷൈനിങ് ആയിട്ട് തോന്നുമല്ലേ. അതുപോലെ തന്നെ സ്മഡ്ജ് പ്രൂഫ് ആകാനായിട്ട്, അതായത് നിറം പടരാതിരിക്കാൻ വേണ്ടിയിട്ടും മൈക്രോ പ്ലാസ്റ്റിക് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ ലിപ്സ്റ്റിക്ക് ചുണ്ടിന് പുറത്തേക്ക് പടതാതിരിക്കാനായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇനി ലിപ്സ്റ്റിക്കിന് പുറകിലെ ചേരുവകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം പോളിയെത്തിലീൻ, നൈലോൺ, PEG എന്നിങ്ങനെയുള്ള പേരുകൾ. ഇതൊക്കെ യഥാർത്ഥത്തിൽ പ്ലാസ്റ്റിക് തന്നെയാണ്. അപ്പൊ ഈ മൂന്ന് പേരുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പോളിയെത്തിലീൻ, നൈലോൺ, PEG. ഒരു പഠനം അനുസരിച്ച് പറയുന്നത് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി തന്റെ ജീവിതകാലത്ത് അറിയാതെ വിഴുങ്ങിപ്പോകുന്നത് ഏകദേശം 1.5 kg ലിപ്സ്റ്റിക് ആണ് എന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ അറിയാതെ തന്നെ ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തിക്കുകയാണല്ലേ. അത് മാത്രമല്ല, നമ്മൾ മുഖം കഴുകുമ്പോൾ ഈ കെമിക്കലുകൾ വെള്ളത്തിലൂടെ ഒഴുകി പ്രകൃതിയിലേക്കും എത്തും. അപ്പൊ ഇതിനൊരു പരിഹാരം വേണ്ടേ? ഉറപ്പായിട്ടും. ഇനി ലിപ്സ്റ്റിക് വാങ്ങിക്കുമ്പോൾ മൈക്രോ പ്ലാസ്റ്റിക് ഫ്രീ അല്ലെങ്കിൽ ഓർഗാനിക് പ്രകൃതിദത്ത ചേരുവകൾ കൊണ്ടുള്ള ലിപ്സ്റ്റിക്കുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഭംഗിയോടൊപ്പം ആരോഗ്യവും പ്രകൃതിയും സംരക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണല്ലേ. അപ്പോൾ ചുണ്ടില് നല്ലൊരു പുഞ്ചിരിയും കരുതലുമായിട്ട് ഇന്നത്തെ ദിവസം തന്നെ ലിപ്സ്റ്റിക്ക് പോയി നോക്കിയിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് അതിൽ മൈക്രോ പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗം ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ. എന്തായാലും ലൗഡ് സ്പീക്കറിൽ ഒരു ചെറിയ ബ്രേക്ക് ആണ്, സ്റ്റേ ട്യൂൺഡ്.
2: പ്രേമമെന്നാൽ എന്താണു പെണ്ണേ? അത്

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
7: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ലിപ്സ്റ്റിക്കിൽ യൂസ് ചെയ്യുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകളെ പറ്റിയിട്ടായിരുന്നു നമ്മളിങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിഞ്ഞുകൊണ്ടിരുന്നത്. ലിപ്സ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന പ്രധാന പ്ലാസ്റ്റിക് കെമിക്കലുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതിലൊന്നാണ് പോളി എത്തിലീൻ എന്ന് പറയുന്നത്. ഈ പ്ലാസ്റ്റിക് ബാഗുകളും ബോട്ടിലുകളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അതേ പദാർത്ഥത്തിൻ്റെ അതിസൂക്ഷ്മമായിട്ടുള്ള രൂപമാണ് ലിപ്സ്റ്റിക്കിലും യൂസ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്ക് ഒരുപോലെ തന്നെ നമ്മുടെ ചുണ്ടിൽ പടരാതിരിക്കാനായിട്ടാണ് ഈ ഒരു പോളി എത്തിലീൻ എന്ന സംഭവം സഹായിക്കുന്നത്. അതുകൂടാതെ നൈലോൺ 12 ലിപ്സ്റ്റിക്കിന് നല്ല മയവും അതായത് നല്ല സ്മൂത്ത് ടെക്സ്ചറും നൽകാനും ചുണ്ടിലെ ചുളിവുകളൊക്കെ മറയ്ക്കാനുള്ള ശേഷിയും നൽകുന്നതാണ് നൈലോൺ എന്ന് പറയുന്ന ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക്. അപ്പൊ ലിപ്സ്റ്റിക് വാങ്ങിക്കുന്ന സമയത്ത് അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ നൈലോൺ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മറ്റൊന്ന് പോളി ബൂട്ടീൻ ആണ്. ലിപ്സ്റ്റിക്കിന് നല്ല ഒരു തിളക്കം അതായത് ഗ്ലോസി ലുക്ക് നൽകാനും ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവം നൽകാനുമൊക്കെ ഈ ഒരു പോളി ബൂട്ടീൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പോളി ബൂട്ടീനും ആക്ച്വലി ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുമ്പോൾ ആ ഇൻഗ്രീഡിയൻസിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വിട്ടുപിടിച്ചോളൂ. ലിപ് ഗ്ലോസുകളിലും ലിക്വിഡ് ലിപ്സ്റ്റിക്കുകളിലും കാണുന്ന ആകർഷകമായ തിളക്കത്തിന് പിന്നിലും പലപ്പോഴും ഈ ഒരു പ്ലാസ്റ്റിക് ഗ്ലിറ്ററുകളാണ് കേട്ടോ. അപ്പോൾ യഥാർത്ഥത്തിൽ മൈക്രോ ബ്രീഡ്സ് എന്നറിയപ്പെടുന്ന അതിസൂക്ഷ്മമായിട്ടുള്ള പ്ലാസ്റ്റിക് കഷ്ണങ്ങളാണ്. നമ്മൾ വായ കഴുകുന്ന സമയത്ത് അവ ജലാശയങ്ങളിൽ എത്തുകയും മത്സ്യങ്ങൾ ഇത് ഭക്ഷണമാക്കുകയും ചെയ്യും. ബ്യൂട്ടി വിത്തൗട്ട് പ്ലാസ്റ്റിക് എന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അതായത് ലോകമെമ്പാടും ഇപ്പോൾ കോസ്മെറ്റിക് തരംഗം വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലേ. വലിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ബീറ്റ് ദ മൈക്രോ ബ്രീഡ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെ പ്ലാസ്റ്റിക് ഉപയോഗത്തിനെതിരെ ആഗോള തലത്തിൽ നടക്കുന്ന വലിയൊരു ക്യാമ്പയിനാണ് ബീറ്റ് ദ മൈക്രോ ബ്രീഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഒരു മൊബൈൽ ആപ്പ് തന്നെ ഉണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്കിന്റെ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് ഈ ഒരു ആപ്പ് നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഒട്ടുമിക്ക വികസിത രാജ്യങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും മൈക്രോ ബീഡ്സ് ഉപയോഗിക്കുന്നത് നിയമം വഴി നിരോധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ അത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉള്ള ലിപ്സ്റ്റിക്കുകൾ ധാരാളമായിട്ടും വിപണിയിലുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലോർക്കുക. ഇതിന് പകരമായിട്ട് നമുക്ക് പ്രകൃതിദത്തമായ ബദലുകൾ യൂസ് ചെയ്യാം കേട്ടോ. പ്ലാസ്റ്റിക്കിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നത് തേനീച്ച മെഴുക്, ബിക്സ് വാക്സും കാർണോബ മെഴുക. ഈ പ്ലാസ്റ്റിക്കിന് പകരം ലിപ്സ്റ്റിക്കിന് നല്ലൊരു ഘടന നൽകാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഓൾട്ടർനേറ്റീവ്സ് ആണ് തേനീച്ച മെഴുകും കാർണോബ മെഴുകും. അതുപോലെ തന്നെ ഷിയ ബട്ടർ അല്ലെങ്കിൽ കാസ്റ്റർ ഓയില്. ചുണ്ടുകൾ വരണ്ടു പോകാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ഷിയ ബട്ടറും കാസ്റ്റർ ഓയിലും. അതുപോലെ ഫ്രൂട്ട് പിഗ്മെന്റ്സുകൾ, മാതള നാരങ്ങ, ബീട്രൂട്ട് ഇവയിൽ നിന്നൊക്കെയുള്ള നിറങ്ങൾ, സ്വാഭാവിക നിറങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ല ഒരു ടെക്സ്ചർ നൽകാനായിട്ട് സഹായിക്കും. അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടുകൾ ഉപേക്ഷിക്കാനായിട്ട് കാണിക്കുന്ന അതേ ശ്രദ്ധ തന്നെ നമ്മുടെ ചുണ്ടിൽ തേക്കുന്ന ലിപ്സ്റ്റിക് തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ കാണിക്കണം. കാരണം ഇത് നമ്മുടെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലേ. അപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ലൗഡ് സ്പീക്കറിൽ ഒരു ചെറിയ ബ്രേക്ക് ആണ്. സ്റ്റേ ട്യൂൺഡ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്,
0: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ലൗഡ് സ്പീക്കർ ആണ് കേട്ടോണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർജെ അനുഷ. നമ്മൾ ദിവസവും ഒരു 100 വട്ടമെങ്കിലും കൈകൊണ്ട് തൊടുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ വലിയൊരു ശാസ്ത്രനാമമായിട്ട് നമുക്ക് തോന്നും. എന്നാൽ നമ്മുടെയൊക്കെ വീട്ടിലെ സ്ഥിരം താമസക്കാരനായിട്ടുള്ള പോളിയെത്തിലിൻ, ഇതിനെ പറ്റിയിട്ടൊന്ന് കേട്ടാലോ. എന്താണ് ഈ പോളിയെത്തിലിൻ എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ദിവസവും കാണുന്ന നമ്മുടെ സ്വന്തം പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് ഇനമാണ് പോളിയെത്തിലിൻ എന്ന് പറയുന്നത്. നമ്മുടെ അടുക്കളയിലെ പാൽ കവറ്, പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ക്യാരി ബാഗുകള്, പിന്നെ കുട്ടികളുടെ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങള്, ഷാംപു ബോട്ടിലുകള്, ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഈ ഒരു പോളിയെത്തിലീനാണ്. എത്തിലീൻ എന്ന വാതകത്തെ രാസപ്രവർത്തനത്തിലൂടെ കൂട്ടിയോജിപ്പിച്ചുണ്ടാക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക്, ആക്ച്വലി മൈക്രോ പ്ലാസ്റ്റിക് ഗണത്തിൽ ഉൾപ്പെടുന്നതാണ് പോളിയെത്തിൻ. LDPE ലോ ഡെൻസിറ്റിയുള്ള പ്ലാസ്റ്റിക്കുകളാണിത്. നമ്മുടെ മെലിഞ്ഞ പ്ലാസ്റ്റിക് കവറുകൾ, അതുപോലെ പലചരക്ക് കടയിലെ ഒട്ടുന്ന കവറുകളൊക്കെ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ നേർത്തതാണ് കേട്ടോ. വലിച്ചു കീറി നമുക്ക് വെളുപ്പത്തിൽ കളയാനായിട്ട് സാധിക്കും. പ്രകൃതിക്ക് ഏറ്റവും വലിയ ഭീഷണിയും ഇവൻ തന്നെയാണ്. കാരണം ഇവ റീസൈക്കിൾ ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിപ്സ്റ്റിക്കുകളിലും ഫേസ് വാഷുകളിലും വരെ ഈ പോളിയെത്തിലിൻ അതിസൂക്ഷ്മമായ രൂപത്തിൽ ചേർക്കുന്നുണ്ട്. ഇത് ചുണ്ടുകളിൽ കൂടുതൽ സമയം നിൽക്കാനും നല്ല മയം തരാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ, പോളിയെത്തിലിൻ നമ്മുടെ ജീവിതം എളുപ്പമാക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. പക്ഷേ അത് ഭൂമിക്ക് ഒരു ഭാരമാകാതിരിക്കാനായിട്ട് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കവറുകൾ പരമാവധി ഒഴിവാക്കുക. കടയിൽ പോകുന്ന സമയത്ത് ഒരു തുണിസഞ്ചി കരുതുക. നമ്മുടെ ചെറിയൊരു മാറ്റം വലിയൊരു വ്യത്യാസം തന്നെ ഉണ്ടാകും.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മേക്കപ്പ് ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാറിനെ കുറിച്ചിട്ടാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നൈലോൺ 12. നൈലോൺ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നൈലോൺ നൂലുകൾ അല്ലെങ്കിൽ മീൻപിടുത്ത വലകളാണല്ലേ. എന്നാൽ ഈ നൈലോൺ 12 എങ്ങനെയുള്ള ഒന്നല്ല കേട്ടോ. ഇതൊരു അതിസൂക്ഷ്മമായിട്ടുള്ള പ്ലാസ്റ്റിക് പൗഡർ രൂപമാണ്. നമ്മൾ മുഖത്ത് തേക്കുന്ന ഫൗണ്ടേഷൻ, ഫേസ് പൗഡർ, ഐ ഷാഡോ, പിന്നെ നമ്മൾ പറഞ്ഞ ലിപ്സ്റ്റിക്, ഇതിലൊക്കെ ഈ ഒരു നൈലോൺ 12 ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തിനാണ് ബ്യൂട്ടി പ്രോഡക്ട്സിലെ ഈ ഒരു നൈലോൺ 12 നൈലോൺ 12 ചേർക്കുന്നത്? അതിന് പിന്നില് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, ചുളിവുകൾ മറയ്ക്കാനായിട്ട്. നൈലോൺ 12 തരികൾക്ക് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ടും കഴിവുണ്ട്. അതുകൊണ്ട് ഇത് മുഖത്ത് പുരട്ടുമ്പോൾ ഫോട്ടോ എഡിറ്റിംഗില് ബ്ലറ് ചെയ്യുന്നത് പോലെ നമ്മുടെ മുഖത്തെ ചെറിയ ചുളിവുകളും കുഴികളും ഒക്കെ അങ്ങ് മറഞ്ഞു പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓയിൽ അബ്സോർപ്ഷൻ, എണ്ണമയം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. മുഖത്തുണ്ടാകുന്ന അമിതമായിട്ടുള്ള എണ്ണമയം വിയർപ്പൊക്കെ വലിച്ചെടുക്കാനായിട്ട് ഇതിന് സാധിക്കും. അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഒട്ടിപ്പിടിക്കാതെ ദീർഘനേരം ഫ്രഷ് ആയിട്ട് നിൽക്കും. പിന്നെ ഒരു സിൽക്കി ടെക്സ്ചർ നമുക്ക് നൽകും. ഈ ലിപ്സ്റ്റിക്കും പൗഡറും ഒക്കെ കട്ടപിടിക്കാതെ സ്കിന്നിൽ വളരെ സ്മൂത്ത് ആയിട്ട് പടരാൻ സഹായിക്കുന്നത് ഈ ഒരു ഘടകമാണ്. ഇതൊരു മൈക്രോ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് വലിയൊരു ഭീഷണിയാണ്. നമ്മൾ വൈകുന്നേരം മേക്കപ്പ് കഴുകിക്കളയുമ്പോൾ ഈ നൈലോൺ പൗഡർ തരികൾ നേരെ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ജലാശയങ്ങളിലേക്കാണ്. അവ വെള്ളത്തിൽ അലിഞ്ഞു പോകത്തുമില്ല. മീനുകളും മറ്റും ഇത് ഭക്ഷണമാക്കും. ഒടുവിൽ ആ മീനുകളിലൂടെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഇത് തിരിച്ചെത്തുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൗന്ദര്യം പ്രധാനമാണ്, പക്ഷെ അതിലും പ്രധാനമാണ് നമ്മുടെ ആരോഗ്യവും പ്രകൃതിയും. മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങുന്ന സമയത്ത് അതിന്റെ ചേരുവകളിൽ നൈലോൺ 12 ഉണ്ടോ എന്ന് നോക്കുക. അതിന് പകരം സിലിക്ക അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച് പോലുള്ള പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിക്കുന്ന ബ്രാൻഡുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലൗഡ് സ്പീക്കറിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: You are listening to Ashray FM 90, Nadinuppam, Natarkuppam.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ. സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: You are listening to Ashraya FM 90. Naadinoppam, Naattarkoppam.
3: Super games.
4: Super fun.
3: And exciting prizes.
4: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
3: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
5: Ashraya Premier League.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ ലിപ്സ്റ്റിക്കുകളിലെ പ്ലാസ്റ്റിക് വില്ലന്മാരെ തിരഞ്ഞിട്ടുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ ഇതാ ലാസ്റ്റ് ആയിട്ട് പരിചയപ്പെടാൻ പോകുന്നത് പോളി ബൂട്ടീൻ എന്ന മൈക്രോ പ്ലാസ്റ്റിക്കിനെയാണ്. ലിപ് ഗ്ലോസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചുണ്ടുകൾക്ക് നല്ലൊരു നനവും കണ്ണാടി പോലെയുള്ള ഒരു തിളക്കവും ഒക്കെ ലഭിക്കുമല്ലേ. ആ തിളക്കത്തിന് പിന്നിലെ ആളാണ് പോളി ബൂട്ടീൻ. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരുതരം ദ്രാവക പ്ലാസ്റ്റിക് ആണ്, ലിക്വിഡ് പ്ലാസ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ലിപ്സ്റ്റിക്കുകളെ, ലിപ് ഗ്ലോസുകളെ, ലിപ് ലൈനറുകളെ എന്നിവയിലെല്ലാം ഈ ഒരു പോളി ബൂട്ടീൻ പ്രധാന ചേരുവയാണ് കേട്ടോ. എന്തിനാണ് കോസ്മെറ്റിക്സ് ഇത് ചേർക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ആ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു തിളക്കം ഹൈ ഗ്ലോസ് ആണ് കേട്ടോ ലഭിക്കുന്നത്. ലിപ് ഗ്ലോസുകൾക്ക് ആവശ്യമായ തിളക്കം നൽകുന്നത് ഈ ഒരു ലിക്വിഡ് പ്ലാസ്റ്റിക് ആണ്. പിന്നെ ചുണ്ടുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് ഒരു സ്റ്റിക്കി ടെക്സ്ചർ ലഭിക്കും. നമ്മൾ സംസാരിക്കുമ്പോഴോ വെള്ളം കുടിക്കുമ്പോഴോ ലിപ്സ്റ്റിക്ക് വഴുതി പോകാതെ ചുണ്ടിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് ഇതിന്റെ പശ പോലെയുള്ള ആ ഒരു സ്വഭാവം സഹായിക്കും. തിക്നെസ് അതൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ മറ്റൊന്ന് നിറം നിലനിർത്താനായിട്ട് പിഗ്മെന്റ് ബൈൻഡർ ആണ്. ലിപ്സ്റ്റിക്കിലെ നിറങ്ങളെ കൃത്യമായിട്ട് കൂട്ടി യോജിപ്പിച്ച് നിർത്താനായിട്ട് ഈ ഒരു ഘടകത്തിന് പ്രത്യേക കഴിവുണ്ട്. അപ്പൊ ഈ ഒരു പോളി ബൂട്ടീൻ യഥാർത്ഥത്തിലെ എണ്ണ ശുദ്ധീകരണ ശാലകളിൽ നിന്നുള്ള ഒരു ബൈ പ്രോഡക്ട്സ് ആണ് കേട്ടോ. നമ്മുടെ ചുണ്ടിൽ തേക്കുന്ന ഈ ലിക്വിഡ് പ്ലാസ്റ്റിക് നമ്മൾ സംസാരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ആയിട്ട് വളരെ ചെറിയ അളവിൽ നമ്മുടെ വയറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കെമിക്കലുകൾ നിറഞ്ഞിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക്കുകൾ ദീർഘകാലം ഉപയോഗിക്കുന്നത് ചുണ്ടുകളുടെ സ്വാഭാവിക നിറം നഷ്ടപ്പെടാനും ചുണ്ടുകൾ വരണ്ടു പോകാനും കാരണമാകും. നമ്മൾ മുഖം കഴുകുമ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ വെള്ളത്തിലൂടെ ഒഴുകി പുഴകളിലും മണ്ണിലും ഒക്കെ ചെന്നടിയുകയും ചെയ്യും. അപ്പൊ ഇതിനൊരു പരിഹാരമായിട്ട് തിളങ്ങുന്ന ചുണ്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇതിനായിട്ട് പ്ലാസ്റ്റിക് വിഴുങ്ങണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം കേട്ടോ. ഇനി ലിപ് കെയർ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന സമയത്തും പോളി ബൂട്ടീൻ ഉള്ളവയ്ക്ക് പകരം പ്രകൃതിദത്ത തിളക്കം നൽകുന്ന കാസ്റ്റർ ഓയില്, ജോജോബ ഓയില് അല്ലെങ്കിൽ തേനീച്ച മെഴുക്, ഈ ബി വാക്സ് അടങ്ങിയിട്ടുള്ള ഓർഗാനിക് ലിപ് ഗ്ലോസുകളെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. സൗന്ദര്യം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതാകട്ടെ അല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കർ വൈൻഡപ്പ് ചെയ്ത് ഞാനും ഗുഡ് ബൈ പറയുകയാണ്. മൈക്രോ പ്ലാസ്റ്റിക്കിനെ പറ്റിയിട്ടും അതിന്റെ വിവിധ തലങ്ങളെ പറ്റിയിട്ടും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിഞ്ഞു. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സ്റ്റേ ട്യൂൺ ടു ആസ്ട്രേ എഫ്എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

മണിവരെ നിങ്ങളോടൊപ്പം ഓരോ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും എന്തായാലും ഞാനിങ്ങനെ ഫുൾ എനർജിയിൽ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ആരും മറക്കരുത്, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, യെസ്, ഇന്ന് ഫ്രൈഡേ ആണ്. അത് മാത്രമല്ല, ഇന്ന് ജൂലൈ 3 അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് വിരുദ്ധ ദിനമായി, അതായത് ഇന്റർനാഷണൽ പ്ലാസ്റ്റിക് ബാഗ് ഫ്രീ ഡേ ആയിട്ട് ആഗോള തലത്തിൽ ആചരിക്കുന്ന ഒരു ദിനമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ APL ചോദ്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. അത് മാത്രമല്ല, ഇന്ന് ഫ്രൈഡേ ആണ്, നമ്മുടെ APL വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന ദിവസമാണ്. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291090474219909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ് ടു ദ നമ്പർ 9526490905266499090. അതുപോലെ തന്നെ ഈ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്കാ റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങൾ പോവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ APL ഇവിടെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771771.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
6: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
6: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

യെസ് വി ആർ ബാക്ക് ഓൺ ആസ്ട്രിയ പ്രീമിയർ ലീഗ് കൂടിയുള്ളത്. ഞാനാണ് ആർ ജെ സുൽത്താനയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു, കൃത്യം 14 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും ഇന്നത്തെ ചോദ്യങ്ങൾ എന്താണെന്ന് കേൾക്കാനും ഉത്തരങ്ങൾ പറയാനും. എന്തായാലും ഇനിയും വെച്ച് വൈകിപ്പിക്കുന്നില്ല, അപ്പോൾ നേരെ പോകാം ദ ഫേസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട്. സോ ദ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ലോകത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് കവറുകൾ പൂർണ്ണമായി നിരോധിച്ച രാജ്യം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ലോകത്തിൽ തന്നെ ആദ്യമായി പ്ലാസ്റ്റിക് കവറുകൾ പൂർണ്ണമായി നിരോധിച്ച രാജ്യം ഏതാണ്? അപ്പൊ എല്ലാവരുടെ മനസ്സിലോട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526499090 9526699090. So keep on listening to ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: Finally here, everybody in the cinema.

യെസ് വി ആർ ബാക്ക് ഓൺ ആസ്ട്രിയ പ്രീമിയർ ലീഗ് കൂടെ ഉള്ളത്. ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ലോകത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് കവറുകൾ പൂർണ്ണമായി നിരോധിച്ച രാജ്യം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് ഈ വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സാജൻ ചേട്ടനാണ്. സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശ് എന്നാണ്. സരിഗ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശ് എന്ന് തന്നെയാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശ് എന്ന് തന്നെയാണ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശ് എന്ന് തന്നെയാണ്. ഋഷികേഷ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ആൻസർ ബംഗ്ലാദേശ് എന്ന് തന്നെയാണ്. അനുഗ്രഹ ഐശ്വര്യ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു ബംഗ്ലാദേശ് എന്ന് തന്നെയാണ്. സംഗീത ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശ് എന്ന് തന്നെയാണ്. അൻസിയ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ആൻസർ ബംഗ്ലാദേശ് എന്ന് തന്നെയാണ്. സാവിത്രി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശ് എന്ന് തന്നെയാണ്. പ്രശാന്ത് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ആൻസർ ബംഗ്ലാദേശ് എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി കാത്തു മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശ് എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ബംഗ്ലാദേശ് തന്നെയാണ് കേട്ടോ. 2002 ഈ നിരോധനം നിലവിൽ വന്നത് പോലും. അപ്പോൾ മെസ്സേജ് അയച്ച് ആൻസർ പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് നമ്മുടെ കേരളത്തിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് അഥവാ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നത് എന്നു മുതലാണ്. ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, നമ്മുടെ കേരളത്തിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് അഥവാ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നത് എന്നു മുതലാണ്. അപ്പോൾ എല്ലാവരുടെ മനസ്സിലൂടെ ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490909052669090.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: 40 varshathe vishwastha paramparayumayi New Padmas Textiles, Ladies Wear, Kids Wear, Men's Wear, Wedding Wears thodangi athyugran collections inde one shekharam. New Padmas Textiles, opposite to KMK Hospital, Kunnikod.
5: Vishal Opticals, Midamaya nirakil kannadagalude vipulamaya shekharam. Lotus Road, Private Bus Stand, സമീപം പുലമൺ കൊട്ടാരക്കര.

യെസ് വി ആർ ബാക്ക് ഓൺ ആസ്ട്രിയ പ്രീമിയർ ലീഗ് കൂടെ ഉള്ളത്. ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, നമ്മുടെ കേരളത്തിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് അഥവാ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നത് എന്ന് മുതലാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് മെസ്സേജസ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഋഷികേഷ് ആണ്. ഋഷികേഷ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2019 എന്നാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2020 ജാനുവരി 1 എന്നാണ്. ഐശ്വര്യ ആൻഡ് അനുഗ്രഹ ഒന്നിച്ച് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2020 ജനുവരി 1 എന്ന് തന്നെയാണ്. സാവിത്രി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2020 ജനുവരി 1 എന്ന് തന്നെയാണ്. ഷാരിക മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2020 ജനുവരി 1 എന്ന് തന്നെയാണ്. സംഗീത ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2020 ജനുവരി 1 എന്ന് തന്നെയാണ്. ആൻഡ് അർജുന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2020 ജനുവരി 1 എന്ന് തന്നെയാണ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2020 എന്ന് തന്നെയാണ്. ആൻഡ് ഷീല ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2020 എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി പ്രശാന്ത് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2020 എന്ന് തന്നെയാണ്. സോ മെസ്സേജ് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ്. തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ടതില്ല, ഇനിയും അവസരമുണ്ട് കേട്ടോ. അപ്പോൾ വൺസ് അഗെയിൻ റൈറ്റ് ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിനു മുന്നായി ഒരു കാര്യം കൂടി പറയാം. കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അഥവാ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് എന്നതിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്നത്. യെസ്, നമ്മുടെ കേരളത്തിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് അഥവാ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നത് എന്ന് മുതലാണ്. ചോദ്യം കേൾക്കാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്, നമ്മുടെ കേരളത്തിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് അഥവാ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നത് എന്ന് മുതലാണ് എന്നതായിരുന്നു നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യം. അതിനെല്ലാവരും റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, പ്ലാസ്റ്റിക്കിന് പകരമായി ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമായി എളുപ്പം മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ബാഗുകളെ പൊതുവായി എന്ത് വിളിക്കുന്നു? അപ്പോൾ ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, പ്ലാസ്റ്റിക്കിന് പകരമായി ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമായി എളുപ്പത്തിൽ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ബാഗുകളെ പൊതുവായി എന്ത് വിളിക്കുന്നു? അപ്പോൾ എല്ലാവരും മനസ്സിലോട്ട് ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദി നമ്പർ 0474 2919090 0474 2919090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദി നമ്പർ 9526490090 9562669090. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
7: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
8: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
7: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
9: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
10: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ FM90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്. ിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

യെസ് വി ആർ ബാക്ക് ഓൺ ഓസ്ട്രിയ പ്രീമിയർ ലീഗ് കൂടെയുള്ളത്. ഞാനാണ് ആർ ജി സുൽത്താനയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ കിടലും ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും ഞാൻ എന്തായാലും ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പ്ലാസ്റ്റിക്കിന് പകരമായി ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമായി എളുപ്പം മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ബാഗുകളെ പൊതുവായി എന്ത് വിളിക്കുന്നു എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷെമി ചേച്ചിയാണ്. ഷെമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ബയോഡീഗ്രേഡബിൾ മെറ്റീരിയബിൾ എന്നാണ്. ആൻഡ് തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ബയോഡീഗ്രേഡബിൾ

പ്ലാസ്റ്റിക് എന്നാണ്. അൻസാവിത്രി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് പോളിലാക്റ്റിക് ആസിഡ് എന്നാണ്. അൻസാങ്കീത ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് കമ്പോസ്റ്റബിൾ ബാഗ് എന്നാണ്. പ്രശാന്ത് ചേട്ടൻ മെസ്സേജ് പറയുന്നു ബയോഗ്രേഡബിൾ ബാഗ് എന്ന് തന്നെയാണ്. ആൻഡ് അഞ്ജലി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു കമ്പോസ്റ്റബിൾ ബാഗ് എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി കാത്തു മെസ്സേജ് പറഞ്ഞിരിക്കുന്നു കമ്പോസ്റ്റബിൾ ബാഗ് എന്ന് തന്നെയാണ്. അപ്പോൾ ശരി ഉത്തരങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ഒരു കൺഗ്രാറ്റുലേഷൻ പറയുന്നു. സോ ദ റൈറ്റ് ആൻസർ ഈസ് ബയോഡീഗ്രേഡബിൾ ബാഗുകൾ അഥവാ കമ്പോസ്റ്റബിൾ ബാഗ്സ്. ഇവയെല്ലാം പെടുങ്കട്ടു പ്ലാസ്റ്റിക്കിന് പകരമായി ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമായി എളുപ്പം മണ്ണിൽ ലയിച്ചു ചേർന്ന ബാഗുകളെ പൊതുവായി ജൈവ വിഘടനപരമായ ബാഗുകൾ അഥവാ ബയോഡീഗ്രേഡബിൾ ബാഗ്സ് അഥവാ വളം ചേർക്കാവുന്ന ബാഗുകൾ അഥവാ കമ്പോസ്റ്റബിൾ ബാഗ്സ് എന്നും വിളിക്കുന്നു. ചോളം, കപ്പ, ചണം, വാഴ്നാരുകൾ തുടങ്ങിയ പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. സോ റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവർക്കും ഒരു കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. തെറ്റിപ്പോയവർ ആരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരങ്ങളുണ്ട്. ഇനിയും ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ഒരു സാധാരണ പ്ലാസ്റ്റിക് കവർ മണ്ണിൽ പൂർണ്ണമായി അലിഞ്ഞു ചേരുവാൻ ഏകദേശം എത്ര വർഷമെടുക്കും? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്. ഒരു സാധാരണ പ്ലാസ്റ്റിക് കവർ മണ്ണിൽ പൂർണ്ണമായി അലിഞ്ഞു ചേരുവാൻ ഏകദേശം എത്ര വർഷമെടുക്കും? അപ്പം എല്ലാവരുടെ മനസ്സിലൂടെ ഒരുപാട് ആൻസേഴ്സ് വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490090 9562 6649090. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൻ്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ വിന്നറിനെ ശരി ഉത്തരങ്ങൾ പറഞ്ഞ് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നവരിൽ നിന്ന് നമ്മളൊരു ഭാഗ്യശാലിനെ കണ്ടെത്തി ആ ലക്കി ട്രൂത്ത് സെലക്ട് ചെയ്യുന്ന ആ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്ത് അനൗൺസ് ചെയ്യുന്ന ദിവസമാണ് ഫ്രൈഡേ, അതായത് ഇന്നത്തെ ദിവസം. സോ കണ്ടിന്യൂസ് ആയിട്ട് ശരീരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളുമാവാം. സോ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്കാട് റിയൽ എസ്റ്റേറ്റ് ആണ്. സോ കണ്ടിന്യൂസ് ആയിട്ട് ശരീരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
7: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ ഓസ്ട്രിയ പ്രീമിയർ ലീഗ് കൂടെയുള്ളത്. ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, കൃത്യം 15:05 ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഒരു സാധാരണ പ്ലാസ്റ്റിക് കവർ മണ്ണിൽ പൂർണ്ണമായി അലിഞ്ഞു ചേരുവാൻ ഏകദേശം എത്ര വർഷമെടുക്കുമെന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 20 മുതൽ 1000 വർഷം വരെ എന്നാണ്. ഷെമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 100 മുതൽ 1000 വർഷം വരെ എന്നാണ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 10 മുതൽ 20 വരെ എന്നാണ്. ശാരിക മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 20 മുതൽ 1000 വർഷം വരെ ടൈം എടുക്കും എന്നാണ്. ആൻഡ് സംഗീത ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 20 മുതൽ 1000 വർഷം വരെ എന്നാണ്. മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 500 വർഷം എന്നാണ്. സൂസമ്മ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 1000 വർഷം എടുക്കുമെന്നാണ്. നിയ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 10 മുതൽ 1000 വർഷം വരെ എന്നാണ്. അൻസിയ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 100 മുതൽ 1000 വർഷം വരെ എന്നാണ്. ആൻഡ് അർജുന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 20 മുതൽ 1000 വർഷം വരെ എന്ന് തന്നെയാണ്. ആൻഡ് അൻസ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 20 മുതൽ 1000 വർഷം വരെ എന്നാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനലായി ശില്പ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 20 മുതൽ 1000 വർഷം വരെയാണ്. So the right answer is ഒരു സാധാരണ പ്ലാസ്റ്റിക് കവർ മണ്ണിൽ പൂർണ്ണമായി അലിഞ്ഞു ചേരുവാൻ ഏകദേശം 20 മുതൽ 1000 വർഷം വരെ സമയമെടുക്കും. മണ്ണിലെ പ്രത്യേക സാഹചര്യങ്ങൾ അനുസരിച്ച് ഇതിൻ്റെ സമയങ്ങളിൽ വ്യത്യാസവും ഉണ്ടാകും കേട്ടോ. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള മെസ്സേജ് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. സോ തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും നമുക്ക് അവസരമുണ്ട്. ആ ഒരു സമയത്ത് ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. സോ വൺസ് അഗെയിൻ ഒരു കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് 1965 ഇന്നത്തെ രീതിയിലുള്ള പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗ് കണ്ടുപിടിച്ച് പേറ്റന്റ് എടുത്ത രാജ്യം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, 1965 ഇന്നത്തെ രീതിയിലുള്ള പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗ് കണ്ടുപിടിച്ച് പേറ്റന്റ് എടുത്ത രാജ്യം ഏതാണ്? അപ്പോൾ എല്ലാവരുടെ മനസ്സിലോട് ഉത്തരങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526499090 9526499090.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ.
6: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
6: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: Yes, we are back on Austria Premier League. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, കൃത്യം 30 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, 1965 അതായത് 1965 ഇന്നത്തെ രീതിയിലുള്ള പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗ് കണ്ടുപിടിച്ച പേറ്റന്റ് എടുത്ത രാജ്യം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അനാമികയാണ്. അനാമിക മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സ്വീഡൻ എന്നാണ്. അതുപോലെ തന്നെ അഞ്ജലി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സ്വീഡൻ എന്ന് തന്നെയാണ്. ഷെമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സ്വീഡൻ എന്ന് തന്നെയാണ്. തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സിംഗ്വാ സ്റ്റാഫ് തൂലിൻ എന്നാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സ്വീഡൻ എന്ന് തന്നെയാണ്. മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സ്വീഡൻ എന്ന് തന്നെയാണ്. ആൻഡ് നിയ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സ്വീഡൻ എന്ന് തന്നെയാണ്. അൻസിയ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സ്വീഡൻ എന്ന് തന്നെയാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സ്വീഡൻ എന്ന് തന്നെയാണ്. ഷാരിക മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സ്വീഡൻ എന്ന് തന്നെയാണ്. ആൻഡ് സംഗീത മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സ്വീഡൻ എന്ന് തന്നെയാണ്. ആൻഡ് ശില്പ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സ്വീഡൻ എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് അമീൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സ്വീഡൻ എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് സ്വീഡൻ തന്നെയാണ് കേട്ടോ. 1965 ഇന്നത്തെ രീതിയിലുള്ള പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗ് കണ്ടുപിടിച്ച പേറ്റന്റ് എടുത്ത രാജ്യം സ്വീഡനാണ്. സ്വീഡിഷ് എഞ്ചിനീയർ ആയിട്ടുള്ള സ്റ്റെൻ ഗുസ്താഫ് തൂലിൻ ഗുസ്താഫ് ആണ് ഈ രൂപകൽപ്പന വികസിപ്പിച്ചെടുത്തത് പോലും. സോ വൺസ് അഗെയിൻ റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞ് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് വിരുദ്ധ ദിനം അതായത് ഇന്റർനാഷണൽ പ്ലാസ്റ്റിക് ബാഗ് ഫ്രീ ഡേ ആദ്യമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് വിരുദ്ധ ദിനം അഥവാ ഇന്റർനാഷണൽ പ്ലാസ്റ്റിക് ബാഗ് ഫ്രീ ഡേ ആദ്യമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? അപ്പോൾ എല്ലാവരും മനസ്സിലോട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9524909090 9562 6649090. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ. ജൂലൈ 3, 4, 5, 6 തീയതികളിൽ ഹോം ആൻഡ് കിച്ചൺ അപ്ലൈൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ. സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.

0: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Oxygenil Ravum Pagalum Neendu Nirkkunna Mahalabathinte 100 Manikkur Day and Night Sale. July 3, 4, 5, 6 Theeyathikalil. Smartphone Vaangumbol 600 Watt 3 Jar Mixer Grinder with 1 Year Warranty Thikachum Saujanyam. Oxygen-inte Ella Showroom-ukalilum Raathri 12 Mani Vare.
3: Oxygen, Digital Expert.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

യെസ് വി ആർ ബാക്ക് ഓൺ ഓസ്ട്രിയ പ്രീമിയർ ലീഗ് കൂടെയുള്ളത്. ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, കൃത്യം 52 മിനിറ്റ് ആയിരിക്കാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ എ പി എൽ വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കാണ്. അതിനു മുന്നായി നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് വിരുദ്ധ ദിനം ആദ്യമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2009 എന്നാണ്. നിയ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2008 എന്നാണ്. അർച്ചന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 3 ജൂലൈ എന്നാണ്. അതുപോലെ തന്നെ ശാരിക മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 3 ജൂലൈ 2009 എന്നാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2026 എന്നാണ്. സുസമ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു കാറ്റലോണിയ എന്നാണ്. അതുപോലെ തന്നെ ഒരാൾ പേര് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ആൻസർ അറിയിച്ചിട്ടുണ്ട് 3 ജൂലൈ എന്നാണ്. തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2008 എന്നാണ്. സംഗീത ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2008 ജൂലൈ 4 എന്നാണ്. അരുണിമ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2008 ജൂലൈ 3 എന്നാണ്. പ്രശാന്ത് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2008 എന്നാണ്. മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 3 ജൂലൈ എന്നാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി ശില്പ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2008 ജൂലൈ 3 എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ആളുകൾ ആരും തന്നെ ക്വസ്റ്റ്യൻ കൃത്യമായി കേട്ടില്ല എന്ന് തോന്നുന്നു, കാരണം ചിലവർ ബംഗ്ലാദേശി എന്നൊക്കെ ഉത്തരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റൈറ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കെന്തായാലും വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കണം. അതിന് മുന്നായി നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ ചടങ്ങിലോട്ട് കടക്കേണ്ട സമയമായിരിക്കണം. യെസ് ഇന്നത്തെ വിന്നർ ഈസ് ഷാരികയാണ്. ഓക്കെ, കൺഗ്രാചുലേഷൻ ഷാരിക. ഷാരികേനെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തവണ വിന്നർ ആവാത്ത ആരും തന്നെ വിഷമിക്കേണ്ടതില്ല, ഇനിയും അവസരമുണ്ട്. ഇതേ സമയം ഇനി തിങ്കളാഴ്ച ദിവസം ലൈവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾ റീജോയിൻ ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിച്ചുകൊണ്ട് മെസ്സേജിക്കോ വിളിക്കുകയോ ചെയ്താൽ മാത്രം മതി. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. ഏതായാലും ഷാരികയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്കാ റിയൽ എസ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും വൺസ് അഗെയിൻ ഒരു കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ സുൽത്താന സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. Fly Unique Travel and Tours, Kottarakkara.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ടൈം ചെക്ക്. ആശ്രയ FM ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഒ ക്ലോക്ക്.

0: നമസ്കാരം വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ക്ലബ് ബോർഡ് ഓൺ ആസ്ട്രേലിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ക്ലബ് ബോർഡുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനുഷയാണ് കേട്ടോ. ഒരു അടിപൊളി ത്രില്ലർ മൂവിയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. 2022 വൈശാഖിന്റെ സംവിധാനത്തിലും അഭിലാഷ് പിള്ളയുടെ തിരക്കഥയിലും റിലീസായ ഒരു ത്രില്ലർ മൂവിയാണ് നൈറ്റ് ഡ്രൈവർ.
1: യാത്രകൾ അങ്ങനെയാണ്, എവിടെ തുടങ്ങുമെന്നോ എവിടെ അവസാനിക്കുമെന്നോ പറയാൻ കഴിയില്ല. എല്ലാ യാത്രയ്ക്കും ഒരു ലക്ഷ്യമുണ്ട്.

0: ഗൂഢാലോചനയിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഈ ഒരു സിനിമയുടെ ഇതിവൃത്തം.
1: കെട്ടാൻ വല്ല ഉദ്ദേശമുണ്ടോ?
2: അതിന് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ, നിന്റെ അപ്പം വെള്ളോടി ഒന്നുകൂടെ സ്ട്രോങ് ആക്കണ്ടേ? അയാള് ജീവിച്ചിരിക്കുമ്പോ നമ്മളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തരാനുള്ള പൈസയുടെ കാര്യമാണ്. എടി, അത് ഞാൻ നിനക്ക് ദുബായ് പോയി കഴിയുമ്പോൾ ദർഹം സെറ്റായി തരാം പോരെ.
0: സിനിമയിൽ ഊബർ ഡ്രൈവറായ ജോർജി ആയിട്ട് വേഷമിട്ടിരിക്കുന്നത് റോഷൻ മാത്യു ആണ്. ജോർജിയുടെ കാമുകിയായ റീ ആയിട്ട് വേഷമിട്ടിരിക്കുന്നത് അന്നാബെന്നാണ്. റോഷനും അന്നാബെന്നും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. ഒപ്പം തന്നെ ഇന്ദ്രജിത് സുകുമാരൻ അവതരിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥനായ ബെന്നി മൂപ്പൻ എന്ന കഥാപാത്രവും അദ്ദേഹത്തിന്റെ പ്രകടനവും ചിത്രത്തിന്റെ വലിയൊരു ആകർഷണം തന്നെയാണ്. ഷാജി കുമാറിന്റെ ഛായാഗ്രഹണവും രഞ്ജിൻ രാജിന്റെ പശ്ചാത്തല സംഗീതവും സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു രാത്രികാല ത്രില്ലർ മൂഡ് നൽകാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. വലിയ മാസ് സിനിമകൾ ചെയ്യുന്ന സംവിധായകൻ ബൈഷാഖ് ചിലയിടങ്ങളിൽ പഴയ ശൈലിയിലുള്ള വില്ലൻ കഥാപാത്രങ്ങളെയും കോമഡികളും ഒക്കെ ഈ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയത് സിനിമയുടെ സ്വാഭാവികതയെ അല്പം ബാധിച്ചതായിട്ട് നമുക്ക് തോന്നും. എന്നാലും 2 മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ഈ ഒരു സിനിമ ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മികച്ച ടൈം പാസ് ത്രില്ലർ മൂവിയാണ് കേട്ടോ.
3: എന്താ
1: സാറേ, പെമ്പിളർക്ക് ഈ സമയത്ത് ഇറങ്ങാൻ പാടുന്ന വല്ല റൂൾ വല്ല ഉണ്ട്?
4: ചെറിയൊരു പ്രശ്നമുണ്ട്.
5: ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാണ്. തൊട്ടവരുടെ കൈപൊള്ളും.
0: ഗൾഫിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ ഊബർ ഡ്രൈവറാണ് ജോർജി ജേക്കബ്. പ്രശസ്ത TV ചാനൽ റിപ്പോർട്ടറായ റിയ റോയുമായിട്ട് അവൻ പ്രണയത്തിലാണ്. റിയയുടെ വിരമിച്ച മിലിറ്ററി ഉദ്യോഗസ്ഥനായ പിതാവിന് ജോർജിയെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. റിയയുടെ ഫാദറായിട്ട് വേഷമിട്ടിരിക്കുന്നത് രഞ്ജി പണിക്കറാണ്. ഒരു ക്രിസ്മസ് രാത്രിയിലാണ് റിയയുടെ ജന്മദിനം ആഘോഷിക്കാനായിട്ട് അവര് തീരുമാനിക്കുന്നത്. അച്ഛനറിയാതെ ജന്മദിനം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് റിയയും ജോർജിയും രാത്രിയിൽ ഒരു നൈറ്റ്

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പ്രസ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Nellore Joli Swapnamano, Engil Neda, Mikichu Career. 10th plus 2 degree kainyavarku, Nursing Assistant, Hospital Administration, Human Resource Management, Digital Marketing Executive, Professional Accounting, Front Office Management, Cosmetology thudangiya short term coursesukal. Revox Professional Academy, Rafa Aroma Hospital, Kottarakara. Aarogyapoornamaya ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand in Samibam, Pulaman, Kottarakara.
5: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam. Clapboard.
6: വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനുഷ. 2022 റിലീസായി റോഷൻ മാത്യുവും അന്ന ബെന്നും മെയിൻ ക്യാരക്ടറിൽ റോളിലെത്തിയ നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ റിയയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ജോർജിയും റിയയും ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങുകയാണ്. അതേസമയം തന്നെ സംസ്ഥാനത്ത് വലിയൊരു സ്വർണക്കടത്ത് വിവാദം പുകയുന്നുണ്ട്. മന്ത്രിയായ രാജൻ കുറുപ്പ്, രാജൻ കുറുപ്പായിട്ട് വേഷമിട്ടിരിക്കുന്നത് ആക്ടർ സിദ്ദിഖ് ആണ്. ഈ രാജൻ കുറുപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. പിറ്റേന്ന് രാവിലെ NIA റെയ്ഡ് നടക്കുമെന്ന് മനസ്സിലാക്കുന്ന മന്ത്രി തന്റെ വീട്ടിലിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വർണം സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് തന്റെ സഹായിയായ ബാലുവിനെ ചുമതലപ്പെടുത്തുകയാണ്.
7: നമസ്കാരം മാഡം, ആക്ച്വലി എന്താണ് സംഭവിച്ചത്?
8: സർ, ആക്സിഡന്റ് ആയിരുന്നു. ആള് മുന്നേ ചാടി ഇടിച്ചു എന്നാ തോന്നണേ.
7: ഓ, വണ്ടി ഓടിച്ച മാഡം തന്നെ?
9: അല്ല സാറേ, ഞാനാ ഓടിച്ചു.
7: അതെങ്ങനെടാ, മാഡം വണ്ടി എടുത്തോണ്ട് പോകുന്ന ഞാൻ കണ്ടതല്ലേ.
9: സർ, അവിടുന്ന് വിട്ട ഉടനെ റിയോ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നോണ്ട് ഞങ്ങൾ മാറിയിരുന്നായിരുന്നു. ഞാനാ ഓടിച്ച്.
7: ഇതെവിടെ വെച്ചാ സംഭവം?
9: പറവൂര് കാവിലെത്തുന്നതിന് മുമ്പ്.
7: ഇടി കൊണ്ട് ആളുടെ അവസ്ഥ എന്താ?
9: അറിയില്ല, ഡോക്ടർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു.
7: അപ്പൊ നിങ്ങളോട് വല്ലതും സംസാരിച്ചായിരുന്നു?
9: ഇല്ല സാറേ, ഞങ്ങള് കൊണ്ടുവരുമ്പോ ആൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല.
7: രണ്ടുപേരും അങ്ങോട്ട് ഇരി, ഞാൻ ഡോക്ടറോട് ഒന്ന് സംസാരിക്കട്ടെ.
6: റിയയും ജോർജിയും ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടെ ഒരു അപകടം ഉണ്ടാവുകയാണ്. ഡ്രൈവിംഗിനിടയിൽ ഒരു പോലീസ് ചെക്കിങ്ങിൽ വെച്ച് സർക്കിൾ ഇൻസ്പെക്ടറായ ബെന്നിയും മൂപ്പനുമായിട്ട് റിയ വലിയൊരു തർക്കത്തിൽ ഏർപ്പെടുകയാണ്. ഇത് ബെന്നിക്ക് അവരോട് കടുത്ത ദേഷ്യം ഉണ്ടാക്കാനായിട്ട് കാരണമാകും. അവിടെ നിന്നും പോകുന്ന വഴിയിൽ കാറോടിച്ചിരുന്ന റിയയുടെ മുന്നിലേക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് വീഴുകയും കാറിടിക്കുകയും ചെയ്യുകയാണ്. ഇടിച്ചയാൾ മറ്റാരുമല്ല, മന്ത്രിയുടെ സ്വർണവുമായിട്ട് ബൈക്കിൽ പോയ ബാലുവായിരുന്നു. അപകടത്തിൽപ്പെട്ട ബാലുവിനെ രക്ഷിക്കാൻ ജോർജിയും റിയയും ശ്രമിക്കുമ്പോഴും ആ ബാഗിൽ നിറയെ സ്വർണക്കട്ടികളാണ് എന്ന് അവർ തിരിച്ചറിയുന്നില്ല.
10: ബെന്നി
7: സർ,
10: ആ ചെറുക്കനും പെണ്ണും എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. തനിക്ക് എന്തോ
7: ടെൻഷൻ സർ. പിന്നെ സംഭവം നടക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് അവരുടെ കോമ്പിങ്ങിൽ വന്നൊന്ന് പെട്ടായിരുന്നു. ഞാൻ അവരുടെ വണ്ടി ചെക്ക് ചെയ്യട്ടെ സർ വിട്ടത്?
10: എന്തായാലും അവരെ ഇപ്പൊ വിടണ്ട, ഞാൻ പറയാം.
11: സാറേ, അവരെവിടെയൊന്നും കാണാനില്ല.
7: എന്ന് വെച്ചാ?
11: ആ, ഇപ്പൊ വന്നവന്റെ വണ്ടിയും കാണാനില്ല. അവര് മുങ്ങിയെന്നാ തോന്നുന്നേ.
12: ഞാൻ പറഞ്ഞില്ലോ അവര് കുഴപ്പമാണെന്ന്.
6: ഈ അപകടം അറിഞ്ഞ് സംഭവ സ്ഥലത്തേക്ക് വരുന്നത് തങ്ങളെ ദേഷ്യത്തോടെ നോക്കിയിരുന്ന CI ബെന്നി മൂപ്പനാണ്. അപകടത്തിൽ പരിക്കേറ്റ ബാലു കോമയിലാവുകയാണ്. എന്നാൽ വില്ലനായ മന്ത്രി രാജൻ കുറുപ്പ് ഈ അവസരം മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. അപകടം നടന്ന സമയത്ത് കാറിൽ സ്വർണം ഉണ്ടായിരുന്നില്ല എന്നും അത് ജോർജിയും റിയയും ചേർന്ന് മോഷ്ടിച്ചതാണ് എന്നും വരുത്തി തീർക്കാനായിട്ട് മന്ത്രി പോലീസിനെ ഉപയോഗിച്ച് ശ്രമിക്കുകയാണ്.

0: ഒപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: ആശ്രയ എഫ് 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരിവിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസസ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദെ മത്സരം നാളെ പുലർച്ചെ 3:30. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് ന്യൂസിലന്റിലെത്തുന്ന അദ്ദേഹം ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ലഹരിവിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. തൂഫാൻ ജാഗരൻ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. പോലീസ് മാത്രം വിചാരിച്ചാൽ ലഹരി നിർമ്മാർജ്ജനം സാധ്യമാകില്ലെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ഏഷ്യയിലെ തന്നെ പ്ലൈവുഡ് ക്യാപിറ്റൽ എന്ന പ്രശസ്തിക്ക് പകരം ലഹരിയുടെ കേന്ദ്രമെന്ന കുപ്രസിദ്ധിയിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുഫാൻ ആഞ്ഞടിച്ചപ്പോൾ 5,260 കേസുകളിലായി 5,634 അറസ്റ്റ് ഇന്ന് 12 മണിവരെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്.
1: സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻഗണനാ കാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നിലവിലെ മാനദണ്ഡങ്ങളായ 4-ചക്രവാഹനം, വീടിന്റെ വിസ്തീർണം, ഭൂവിസ്തൃതി എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അർഹരായ പാവപ്പെട്ടവർക്ക് മുൻഗണനാ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും അനർഹരെ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ ധാന്യം എത്തിച്ചു നൽകുന്ന പദ്ധതിയുടെ സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 6 പേർക്ക് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000-ൽ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 വർഷത്തിനുള്ളിൽ നടപടി ആയില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മടക്കിമലയിൽ സൌജന്യമായി സർക്കാരിന് ലഭിച്ച ഭൂമി ആശുപത്രി ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുമെന്നും ശ്രീ മുരളീധരൻ വ്യക്തമാക്കി. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 മലയാളി തൊഴിലാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21 തിരുവല്ല സ്വദേശി ബിജു തോമസ്, കട്ടപ്പന സ്വദേശിനി സുജാത, മാവേലിക്കര സ്വദേശി ഷിബു എന്നിവരെ വാതക ചോർച്ചയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സമ്മേളനം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും മൺസൂൺ സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മുണ്ടിനീര് വ്യാപനത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി SNV LP സ്കൂളിന് 21 ദിവസത്തേക്ക് അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ. ഒരു വർഷത്തിനിടെ ആലപ്പുഴ ജില്ലയിൽ മുണ്ടിനീർ പ്രതിരോധത്തിന്റെ ഭാഗമായി അടച്ചിടേണ്ടി വന്നത് 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
4: മുണ്ടുനീര് രോഗം പടരാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിരോധമൊരുക്കുന്ന രീതി ആലപ്പുഴയിൽ തുടരുകയാണ്. 8 കുട്ടികൾക്ക് മുണ്ടുനീർ പിടിപെട്ട ആലപ്പുഴ തുമ്പോളി SNV LP സ്കൂളിൽ ഇനി കുറച്ചു ദിവസത്തേക്ക് അധ്യയനം ഉണ്ടാകില്ല. ഒരു വർഷത്തിനിടെ രോഗപ്രതിരോധത്തിനായി ജില്ലയിൽ അടച്ചിടേണ്ടി വന്നത് അംഗനവാടികളും സ്കൂളുകളും ഉൾപ്പെടെ 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇതിൽ 38 സ്ഥാപനങ്ങളും കാർത്തികപ്പള്ളി താലൂക്ക് മേഖലയിലാണ്. ഏതാനും മാസങ്ങളായി ആലപ്പുഴ നഗരപരിധിയിലും വടക്കൻ മേഖലകളിലുമാണ് രോഗം പടരുന്നത്.
1: തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. മഴ ഇടവിട്ട് പെയ്യുന്നതിനാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നും പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. വിദ്യാലയങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന മാരിയില്ല മഴക്കാലം മത്സര ക്യാമ്പയിന് തുടക്കമായി. മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: മഴക്കാലത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളിൽ പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കുക, കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് മാരിയില്ല മഴക്കാലം ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലയിൽ ഡെങ്കിപ്പനി അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈഡേയും ആചരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ മുഖേന വീടുകളിലും രോഗപ്രതിരോധ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. മുംബൈയിൽ അടുത്ത 3 ദിവസം കൂടി ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത സംവിധാനങ്ങളെ അടക്കം ബാധിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുന്നത്. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെറുദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7:00. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2 മത്സരം നാളെ. ഇംഗ്ലണ്ടിലെ സ്ട്രെറ്റ്ഫോർഡിൽ ഇന്ത്യൻ സമയം രാത്രി 7:00 മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 262 പോയിന്റ് ഉയർന്ന് 77,764, നിഫ്റ്റി 95 പോയിന്റ് നേട്ടത്തിൽ 24,271 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 1,000 രൂപ വർദ്ധിച്ച് 1,07,800 രൂപയും ഗ്രാമിന് 13,475 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി ശാന്തൻപാറയ്ക്ക് സമീപം തോണ്ടിമലയിൽ ജീപ്പ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്ലാമൂട്ടുകടയിൽ സ്കൂൾ വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 കുട്ടികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂജ്യോതി പബ്ലിക് സ്കൂളിലെ വാനാണ് സ്കൂൾ വിട്ട് തിരികെ പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരിവിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽമന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: Flatboard.
1: നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് നമ്മളിങ്ങനെ ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കാമുകി കാമുകനായിട്ടുള്ള റിയയും ജോർജിയും ഒരു അപകടത്തെ തുടർന്ന് വലിയൊരു ദുരന്തത്തിൽ അറിയാതെ ചെന്നപ്പെടുകയാണ്. ബെന്നി മൂപ്പൻ ഇവരെ വധശ്രമത്തിന് കേസിൽ കൊടുക്കാനായിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട്. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ നിയമത്തിന് മുന്നിലും മന്ത്രിയുടെ ഗുണ്ടകൾക്ക് മുന്നിലും ജോർജിയും റിയയും ഇരകളായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ കഥയുടെ ക്ലൈമാക്സിൽ ചില ട്വിസ്റ്റുകൾ വരുന്നുണ്ട്.
2: ഷോ കാണിക്കാതെ നിന്റെ ചാനൽ സ്റ്റുഡിയോ അല്ല,
3: മാറിക്കാൻ
2: പറഞ്ഞോ സത്യം, അല്ലെ നിന്നെ വിളിച്ച് ചവിട്ടി കൂട്ടി ഞാൻ.
4: എത്ര നേരമായിട്ട് പറയാൻ സാറേ, എനിക്ക് അറിയത്തില്ല.
1: വെറുമൊരു പാവം ഊബർ ഡ്രൈവർ അല്ല ജോർജി എന്നുള്ളതാണ് ഒരു രഹസ്യം. സ്വർണ്ണക്കടത്ത് സംഘത്തെ പിടികൂടാൻ രഹസ്യമായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥനായിരുന്നു അവൻ. മനഃപൂർവ്വമാണ് അവൻ റിയയുടെ ജീവിതത്തിലേക്ക് എത്തിയതും ഒരു സാധാരണക്കാരനായി അഭിനയിച്ചതും. മറ്റൊരു ട്വിസ്റ്റ് എന്താന്ന് നോക്കുകയാണെങ്കിൽ, സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നി മൂപ്പൻ ഒരു അഴിമതിക്കാരനായ പോലീസ് ഓഫീസർ അല്ല. മന്ത്രിയുടെ ക്രൂരതകളും സ്വർണ്ണക്കടത്തും തെളിവോടെ പിടികൂടാൻ വേണ്ടി മന്ത്രിയുടെ കൂടെ നിൽക്കുന്നതായി അഭിനയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അയാൾ. സിനിമയുടെ ക്ലൈമാക്സിൽ ജോർജിയും ബെന്നി മൂപ്പനും കൈകോർക്കുന്നുണ്ട്. മന്ത്രി രാജൻ കുറുപ്പിനെയും അയാളുടെ ഗുണ്ടകളുടെയും കെണിയിൽ നിന്നും റിയയെ രക്ഷിക്കുകയും മന്ത്രിയുടെ കള്ളക്കടത്ത് സാമ്രാജ്യം തകർക്കുകയും ചെയ്യുന്നതോടെയാണ് സിനിമ അവസാനിക്കുന്നത്.
5: ഇന്ന് എനിക്കിപ്പോ ഒരു പ്രശ്നം ഉണ്ടായ അവൻ ഏതറ്റം വരെ പോകുന്നു സാറിന് ഊഹിക്കാൻ പറ്റുമോ?

അവസാന രംഗങ്ങളിൽ ജോർജിയും ബെന്നി മൂപ്പനും ചേർന്ന് മന്ത്രിയുടെ ഗുണ്ടകൾ താവളമാക്കിയ ഗോഡൌണിലേക്ക് ഇരച്ചു കയറുകയും അവിടെ വെച്ച് വലിയൊരു ആക്ഷൻ പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. സാധാരണക്കാരനായ ഡ്രൈവറിൽ നിന്നും ഒരു മികച്ച ഫൈറ്ററായി ജോർജി മാറുന്ന കാഴ്ച നമുക്കവിടെ കാണാം. റിയയും ഭയന്ന് നിൽക്കാതെ ഗുണ്ടകളെ നേരിടാനായിട്ട് ജോർജിയെ സഹായിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒടുവിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർണ്ണക്കടത്ത് മാഫിയയെ തകർത്ത് ജോർജിയും റിയയും സുരക്ഷിതമായി ഒന്നിക്കുന്നതോടെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. സമയം പോകാതെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു അട്ടിപൊളി ത്രില്ലർ മൂവി തന്നെയാണ് നൈറ്റ് ഡ്രൈവ്. അപ്പൊ സിനിമയുടെ വിശേഷങ്ങളും സ്റ്റോറിയും ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ ഫോർ 90 നാടിനൊപ്പം നോട്ട് ടർക്കോപ്പമാൻ. ഇറ്റ്സ് മീ ആർ ജി അനുഷ സൈനിങ് ഓഫ്.

0: Take a break.
1: ഹേ ഹലോ, വെരി ഗുഡ് ഈവനിങ്, ആൻഡ് വെൽക്കം ടു ടേക്ക് എ ബ്രേക്ക്. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. അപ്പൊ നമ്മുടെ ആസ്ട്രിയ FM 90 ലിസണേഴ്സ് എല്ലാവരും ഇങ്ങനെ ഓരോ പ്രോഗ്രാംസും ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിതാ ഇവിടെ നമ്മുടെ ടേക്ക് എ ബ്രേക്കിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സ്വാരിതെ നമ്മൾ കേൾക്കാൻ പോകുന്ന, മുള വന്ന വെളുത്തുള്ളി കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണോ എന്നൊക്കെ കുറെ ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ടാവും. അതിനെ പറ്റി ഒന്ന് ക്ലിയർ ചെയ്യാം അല്ലേ. അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചേരുവകളിൽ ഒന്നാണ് വെളുത്തുള്ളി. ഒരേ സമയം കൂടുതൽ വാങ്ങി സൂക്ഷിക്കുന്ന ശീലം പല വീടുകളിലും ഉണ്ട്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ ഓരോ അല്ലിയുടെയും മധ്യഭാഗത്ത് നിന്ന് ഇളം പച്ച നിറത്തിലുള്ള ചെറിയ മുള പുറത്തേക്ക് വരുന്നത് സാധാരണ കാഴ്ചയാണ്. ഇത് കണ്ടാൽ വെളുത്തുള്ളി കേടായെന്ന് കരുതി പലരും മുഴുവനായും ഉപേക്ഷിക്കാറുണ്ട്. എന്നാൽ മുളച്ച വെളുത്തുള്ളി എല്ലായ്പ്പോഴും കളയേണ്ടതില്ലെന്നാണ് ഭക്ഷ്യസുരക്ഷാ വിദഗ്ധരും പോഷകാഹാര വിദഗ്ധരും പറയുന്നത്. വെളുത്തുള്ളി മുളയ്ക്കുന്നത് അത് നശിച്ചു വന്നതിന്റെ ലക്ഷണമല്ല, പുതിയ ചെടിയായി വളരുവാനുള്ള സ്വാഭാവിക ജൈവ പ്രക്രിയയുടെ ഭാഗമാണിത്. അനുയോജ്യമായ താപനിലയും ഈർപ്പവും ലഭിക്കുമ്പോൾ വെളുത്തുള്ളിയിലെ സംഭരിച്ചിരിക്കുന്ന ഊർജം ഉപയോഗിച്ചാണ് മുള വളരാൻ തുടങ്ങുന്നത്. പ്രത്യേകിച്ച് മഴക്കാലത്തും ഈർപ്പം കൂടുതലുള്ള കാലാവസ്ഥയിലും അല്ലെങ്കിൽ ദീർഘകാലം സൂക്ഷിച്ച് വെളുത്തുള്ളികളിലുമാണ് ഈ മാറ്റം കൂടുതലായി

ഉപയോഗിക്കാനേ പാടില്ല. ഇത്തരം ലക്ഷണങ്ങൾ വെളുത്തുള്ളി കേടായതിന്റെ സൂചന ആയതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി അധിക നാൾ കേടാകാതെ സൂക്ഷിക്കണമെങ്കിൽ ശരിയായ രീതിയിലുള്ള സംഭരണവും പ്രധാനമാണ്. നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാത്തതും നല്ല വായുസഞ്ചാരമുള്ളതുമായ തണുത്തതും വരണ്ടതുമായ സ്ഥലത്താണ് വെളുത്തുള്ളി സൂക്ഷിക്കേണ്ടത്. പ്ലാസ്റ്റിക് കവറുകളിൽ അടച്ചു വയ്ക്കുന്നതിനേക്കാൾ വായു കടക്കുന്ന കൊട്ടകളിലോ മെഷ് ബാഗുകളിലോ പേപ്പർ ബാഗുകളിലോ സൂക്ഷിക്കുന്നത് കൂടുതൽ അനുയോജ്യമാണ്. സാധാരണയായി മുഴുവൻ വെളുത്തുള്ളി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിലെ ഈർപ്പം മുളയ്ക്കുവാനും പൂപ്പൽ പിടിക്കുവാനും സാധ്യത വർദ്ധിപ്പിക്കും. എന്നാൽ തൊലി കളഞ്ഞ അല്ലികൾ ചെറിയ കാലയളവിലേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന വെളുത്തുള്ളിയിൽ ചെറിയൊരു പച്ചമുളക് ഉണ്ടെന്ന് മാത്രം അത് ഉടൻ തന്നെ കളയേണ്ട സാഹചര്യമില്ല. വെളുത്തുള്ളിയുടെ നിറവും മണവും ഉറപ്പും പരിശോധിച്ച ശേഷം മാത്രമേ ഉപയോഗിക്കണമോ ഒഴിവാക്കണമോ എന്ന് തീരുമാനിക്കാനാവൂ. ഭക്ഷണം പാഴാക്കാതെ സുരക്ഷിതമായി ഉപയോഗിക്കാനുള്ള ഏറ്റവും നല്ല മാർഗവും ഇത് തന്നെയാണ്. അപ്പൊ എന്നാലും ഇപ്പോൾ കേട്ട ഒരു ഇൻഫോർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തെ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പ്രസ്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: യെസ് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് കൂടിയുള്ളത്. ഞാനാണ് ആർജി സുൽത്താനയാണ്. സവാളയ്ക്കും വെളുത്തുള്ളിക്കും പഞ്ചസാരയ്ക്കും വിലക്കുണ്ട്. ചില 7 ഭക്ഷണങ്ങൾ ബ്രിട്ടീഷ് രാജകുടുംബം കഴിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കേട്ടു നോക്കാം. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ രാജകീയ ജീവിതം കേവലം ചടങ്ങുകളിലോ ഔദ്യോഗിക കടമകളിലോ മാത്രമല്ല അളക്കപ്പെടുന്നത്. അവരുടെ പ്ലേറ്റിൽ എന്ത് വിളമ്പുന്നു എന്നതിലും കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. കൊട്ടാരങ്ങളിലെ വലിയ വിരുന്നുകളിലെ അതിഥി പട്ടിക തയ്യാറാക്കുന്നത് പോലെ തന്നെ അതീവ ശ്രദ്ധയോടും ജാഗ്രതയോടുമാണ് രാജകീയ ഭക്ഷണക്രമവും രൂപപ്പെടുന്നത്. ഓരോ ചെറിയ തിരഞ്ഞെടുപ്പും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തെയും ലോകത്തിന് മുന്നിൽ രാജവാഴ്ച ഉയർത്തിപ്പിടിക്കുന്ന പ്രതിച്ഛായയും പ്രതിഫലിക്കുന്നുണ്ട്. ചില വിഭവങ്ങൾ രാജകീയ മേശകളിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുമ്പോൾ മറ്റു ചിലത് ഒഴിവാക്കപ്പെടാറുണ്ട്. ആരോഗ്യം, മര്യാദകൾ, പാരമ്പര്യം, പൊതുജന മധ്യത്തിലെ പ്രതിച്ഛായ എന്നിവ മുൻനിർത്തി കൊട്ടാര അടുക്കളകളിൽ നിന്ന് ബ്രിട്ടീഷ് രാജകുടുംബാംഗങ്ങൾ മാറ്റി നിർത്തിയ ചില ഭക്ഷണങ്ങളെ പറ്റി കേൾക്കാം അല്ലെ? ആദ്യത്തേതാണ് ഷെൽഫിഷ് അഥവാ ചെമ്മീൻ, അതുമല്ലെങ്കിൽ ഓയിസ്റ്റർ. അവധി ദിനങ്ങളിലോ വലിയ വിരുന്നുകളിലോ ചെമ്മീൻ, കക്ക, ഓയിസ്റ്റർ തുടങ്ങിയ വിഭവങ്ങൾ സാധാരണക്കാർക്ക് ഒഴിച്ചു കൂടാനാവാത്തതാണെങ്കിലും രാജകുടുംബങ്ങളിൽ ഇവയ്ക്ക് കർശനമായ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പ്രധാനമായും യാത്രകളിലായിരിക്കുമ്പോൾ ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുവാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇവ ഒഴിവാക്കുന്നതെന്ന് മുൻ രാജകീയ ബട്ട്ലർ ഗ്രാൻഡ് ഹാരോൾഡ് BBC നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും മുൻ പാചകക്കാരൻ ഡാരൻ മക്ഗ്രാഡി ഓർക്കുന്നത് എലിസബത്ത് നാഗ്നിക്കും ചിലപ്പോഴൊക്കെ സ്കല്ലോപ്പുകളും ചെമ്മീനും വിളമ്പാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായ നിരോധനമല്ല, മറിച്ച് മുൻകരുതലുകൾ മാത്രമാണെന്ന് പറയാം. പേശികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീനുകളും ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും ആരോഗ്യത്തിന് ഉത്തമമായ ഒമേഗ 3 ഫാറ്റി ആസിഡുകളും ഇതിൽ ധാരാളമായിട്ടുണ്ട്. മറ്റൊന്നാണ് അസംസ്കൃത അല്ലെങ്കിൽ വേവിക്കാത്ത മാംസം. സ്റ്റീക്ക് ടാർട്ടർ അല്ലെങ്കിൽ പകുതി മാത്രം വേവിച്ച ബർഗറുകൾ പോലുള്ള അസംസ്കൃത മാംസം അടങ്ങിയ വിഭവങ്ങൾ രാജകീയ മെനുവിൽ കാണാറേയില്ല. 15 എലിസബത്ത് നാഗ്നിക്കും ഡയാന രാജകുമാരിക്കും വേണ്ടി പാചകം ചെയ്ത ഡാരൻ മക്ഗ്രാഡി തന്റെ ഈറ്റിംഗ് റോയലി എന്ന പുസ്തകത്തിലും പല ഇന്റർവ്യൂസിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. രാജ്ഞിക്ക് തന്റെ മാംസാഹാരം എപ്പോഴും നന്നായി പാകം ചെയ്തത് ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. എപ്പോഴും പൊതുജന ശ്രദ്ധയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിന് പെട്ടെന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ പൂർണ്ണമായും വേവിച്ച ആഹാരം തന്നെയായിരുന്നു ഏറ്റവും സുരക്ഷിതമായ മാർഗം. മറ്റൊന്നാണ് വെളുത്തുള്ളി. ഭക്ഷണത്തിന് ഏറെ രുചി നൽകുന്ന ഒന്നാണെങ്കിലും രാജകീയ വിരുന്നുകളിൽ വെളുത്തുള്ളിക്ക് സ്ഥാനമില്ല. 2018 മാസ്റ്റർ ഷെഫ് ഓസ്ട്രേലിയയിൽ അതിഥിയായി പങ്കെടുത്തപ്പോൾ കാമില രാജ്ഞി തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഔദ്യോഗിക പദവികളിൽ വഹിക്കുന്നവർ പൊതുജനങ്ങളുമായും രാജ്യാന്തര പ്രതിനിധികളുമായും നിരന്തരം അടുത്ത് ഇടപഴകേണ്ടി വരുന്നതിനാൽ ശ്വാസത്തിന് ദുർഗന്ധം വരാതിരിക്കുവാനാണ് രാജകീയ ചടങ്ങുകളിൽ വെളുത്തുള്ളി പൂർണ്ണമായും ഒഴിവാക്കുന്നത്. മറ്റൊന്നാണ് സവാള. വെളുത്തുള്ളിയുടെ അതേ കാരണം കൊണ്ട് തന്നെയാണ് സവാള കൊട്ടാര അടുക്കളയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നത്. ഹെലോ മാഗസിൻ നടത്തിയ അഭിമുഖത്തിൽ പാചകക്കാരൻ മക്ഗ്രാഡി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്നാണ് ഫോയ്ഗ്രാസ്. ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടല്ല, മറിച്ച് തികച്ചും ധാർമ്മികമായ കാരണങ്ങളാലാണ്. താറാവുകൾക്കും വാത്തകൾക്കും പൈപ്പുകളിലൂടെ നിർബന്ധപൂർവം ആഹാരം നൽകി അവയുടെ കരൾ അമിതമായി കൊഴുപ്പടിഞ്ഞ് വലുപ്പം വഹിപ്പിച്ചിട്ടുണ്ടാകുന്ന ഒരു ഫ്രഞ്ച് വിഭവമാണ് ഫോയ്ഗ്രാസ്. മൃഗങ്ങളോടുള്ള ഈ ക്രൂരത കാരണം ചാൾസ് രാജാവ് വെയിൽസ് രാജകുമാരനായിരുന്ന കാലത്ത് തന്നെ രാജകീയ വസതികളിൽ ഫോയ്ഗ്രാസ് വിളമ്പുന്നത് നിരോധിച്ചു. 2018 മൃഗസംരക്ഷണ സംഘടനകളുടെ ഇടപെടലിനെ തുടർന്ന് ക്ലാരൻസ് ഹൗസ് ഈ നിരോധനം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അടുത്തതാണ് സീസൺ അല്ലാത്ത പഴങ്ങൾ. അന്തരിച്ച എലിസബത്ത് രാജ്ഞിക്ക് പ്രകൃതിദത്വവും ആ കാലയളവിൽ മാത്രം ലഭിക്കുന്നതുമായ ഭക്ഷണങ്ങളോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. കൃത്രിമമായി ചൂട് നിലനിർത്തുന്ന ഗ്രീൻ ഹൗസുകളിലോ വിദേശത്തു നിന്നോ വലിയ ചെലവിൽ ഇറക്കുമതി ചെയ്തോ എത്തിക്കുന്ന പഴങ്ങളെക്കാൾ പ്രകൃതിദത്തമായ മണ്ണിൽ പാചകമാകുന്നവ കഴിക്കാനായിരുന്നു അവർക്ക് താല്പര്യം. സാൻഡ്രിങ്ഹാം, ബാൽമോറൽ തുടങ്ങി കൊട്ടാര എസ്റ്റേറ്റുകളിൽ സ്വന്തമായി വിളയിച്ചെടുക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങൾക്കാണ് ഇന്നും അവിടെ മുൻഗണന നൽകുന്നത്. മറ്റൊന്നാണ് ശുദ്ധീകരിച്ച പഞ്ചസാരയും കൃത്രിമ മധുരവും. ശുദ്ധീകരിച്ച പഞ്ചസാര അമിതമായി സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവയിൽ നിന്നും മാറി പുതിയതും പോഷക സമൃദ്ധവുമായ ഭക്ഷണ രീതിയാണ് ചാൾസ് രാജാവ് പിന്തുടരുന്നതെന്ന് ദ ഇൻഡിപെൻഡന്റ്, സ്കൈ ന്യൂസ് തുടങ്ങിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം തേനല്ലെങ്കിൽ പഴങ്ങളിൽ നിന്നുള്ള പ്രകൃതിദത്ത മധുരമാണ് അദ്ദേഹം തിരഞ്ഞെടുക്കാറുള്ളത്. ഇവയെ ധാന്യങ്ങൾ, പച്ചക്കറികൾ, കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീനുകൾ എന്നിവയുമായി സമീകൃതമായി അദ്ദേഹം തന്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പോ കേട്ട കാര്യം എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

0: ടേക്ക് എ ബ്രേക്ക്.
1: യെസ് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക്. കൂടിയുള്ളത് ഞാനാണ് ആർജേ സുൽത്താനയാണ്. പുതിയ വാഹനത്തിന് വൻ ഇളവുകൾ, പഴയ വാഹനം പൊളിക്കാൻ ഇനി തലവേദന ഒന്നും വേണ്ട, നിയമപരമായിട്ട് കുറച്ച് വഴികളുണ്ട്. എന്താന്നല്ലേ കേൾക്കാം. കാലാവധി പൂർത്തിയായ വാഹനങ്ങൾ പൊളിക്കുന്നത് തലവേദനയായി തോന്നാറുണ്ടോ? നിങ്ങളുടെ പഴയ വാഹനം ഒഴിവാക്കാൻ നിലവിൽ എന്താണ് ചെയ്യുന്നത്? സ്ക്രാപ്പ്, ഗുജറി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ ഇരുമ്പ് വിലയ്ക്ക് വിൽക്കുകയാവും പതിവ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ വാഹനത്തിന്മേലുള്ള ബാധ്യതകളിൽ നിന്നും ഉടമയ്ക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. പൊളിച്ചു കഴിഞ്ഞാൽ ആ വാഹനം ഭാവിയിൽ പുനരുപയോഗിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഒഴിവാക്കിയ പഴയ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ അതിന്റെ നിയമപരമായ ഉത്തരവാദി വാഹന ഉടമയായിരിക്കും. ഇനി എങ്ങനെയാണ് നിയമപരമായ ബാധ്യത ഒഴിവാക്കുന്നതല്ലേ? ഇനി മുതൽ ഇതിന് നിയമപരമായി മാർഗങ്ങൾ സ്വീകരിക്കാം. കേന്ദ്ര സർക്കാരിന്റെ വാഹനം പൊളിക്കൽ നയത്തിന്റെ ഭാഗമായി വാഹനം പൊളിക്കൽ കേന്ദ്രങ്ങൾ അഥവാ രജിസ്റ്റേർഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി രാജ്യത്ത് നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ 3 RVSF-കൾക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. 1 ചേർത്തല, 2 എടപ്പോൾ, 3 അഴീക്കൽ എന്നീ ഭാഗത്താണ്. ഭാവിയിൽ എല്ലാ ജില്ലകളിലും പഴയ വാഹനങ്ങളുടെ കളക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നതുമായിരിക്കും. ഇനി ഈ RVSF എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നല്ലേ? പൊളിക്കൽ കേന്ദ്രത്തിലേക്ക് പഴയ വാഹനം കൈമാറിയാൽ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ലഭിക്കും. ഈ COD ഉപയോഗിച്ച് പുതിയ വാഹനം വാങ്ങുമ്പോൾ ഇളവുകൾ ലഭിക്കുന്നതാണ്. ഇത് സ്വന്തമായി ഉപയോഗിക്കുകയോ രാജ്യത്ത് ആർക്കും കൈമാറ്റം നടത്തുകയോ ചെയ്യാം. പ്രത്യേകം വെബ്സൈറ്റുകൾ വഴി ഉടമ ആഗ്രഹിക്കുന്ന വില ലഭിക്കുന്ന മുറയ്ക്ക് COD വിൽക്കാവുന്നതാണ്. ഒരു COD ഉപയോഗിച്ച് വാങ്ങുന്ന അതേ ഇനം പുതിയ വാഹനത്തിന് കേരളത്തിൽ ലഭിക്കുന്ന ഇളവുകൾ ഇങ്ങനെയാണ്. 1, രജിസ്ട്രേഷൻ ഫീസ് ആവശ്യമില്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ലൈഫ് ടാക്സിന്റെ 50% ഇളവുണ്ടാകും. മറ്റൊന്നാണ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 10% ടാക്സ് ഇളവ് ഉണ്ടാവും. ഒന്നോർക്കുക, COD ലഭിച്ച തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ ഉപയോഗിച്ചാലേ COD ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. കാലാവധി കഴിഞ്ഞുള്ള COD സ്വീകരിക്കുന്നതുമല്ല. അപ്പൊ ഈ രജിസ്റ്റേർഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി സ്ഥാപനത്തിൽ ഏൽപ്പിച്ച വാഹനം പൊളിച്ചു കഴിഞ്ഞാൽ വാഹനം പൊളിച്ചതായുള്ള സർട്ടിഫിക്കറ്റ് ഉടമയ്ക്ക് ലഭിക്കുന്നതാണ്. വാഹനത്തിന്മേൽ നിലവിലുള്ള ബാധ്യതകൾ തീർത്ത ശേഷം ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് RT ഓഫീസുകൾ വഴി വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതുമാണ്. അപ്പൊ എന്നാലും ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.9, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
3: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ടേക്ക് എ ബ്രേക്ക്.
1: യെസ് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക്. കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. ചിയ സീഡ്സ് കഴിക്കുമ്പോൾ ഈ തെറ്റുകൾ വരുത്താതിരിക്കാം, എന്താണെന്നല്ലേ കേൾക്കാം. നാരുകളും ഒമേഗ 3 ഫാറ്റി ആസിഡുകളും ആന്റി ഓക്സിഡന്റുകളും ധാരാളം അടങ്ങിയ ഒരു സൂപ്പർ ഫുഡാണ് ചിയ സീഡ്. സ്മൂത്തികളിലും ഓട്സിലും സാലഡിലും എല്ലാം ചിയ സീഡ് ചേർക്കാറുണ്ട്. എന്നാൽ മിക്ക ആളുകളും തെറ്റായ രീതിയിലാണ് ചിയ സീഡ് കഴിക്കുന്നത്. ചിയ സീഡ് കഴിക്കേണ്ടത് എങ്ങനെ എന്നറിയാം അല്ലെ? ഹാർവാർഡ് സർവകലാശാലയിലെ ഗവേഷകനും ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുമായി ഡോക്ടർ സൗരഭ് സേതി പാർശ്വഫലങ്ങൾ ഇല്ലാതെ എങ്ങനെ ചിയ സീഡ് കഴിക്കാം എന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതാണ്: കഴിക്കും മുൻപ് കുതിർക്കാം. യെസ്, മിക്കവരും ചിയ സീഡ് ഡ്രൈ ആയി തന്നെ കഴിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ വിത്തുകൾ അവയുടെ ഭാരത്തിന്റെ 10 മടങ്ങ് വെള്ളം ആഗിരണം ചെയ്യും. ഡ്രൈ ആയി അവ വിഴുങ്ങിയാൽ വയറ് വീർക്കാനിടയാകും. ദഹന വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ചിലപ്പോൾ അടിയന്തര വൈദ്യ സഹായം തേടേണ്ട അവസ്ഥയും വരാം. വയറുകമ്പിക്കൽ, മലബന്ധം ഇവയുണ്ടാകും. ചിലർക്ക് അന്നനാളത്തിൽ തടസ്സങ്ങളും ഉണ്ടാകും. കുതിർത്ത ചിയ സീഡ് സുരക്ഷിതമാണ്. ഇതൊരു ജെൽ പോലെയാകും. ഗ്ലൂക്കോസിന്റെ ആഗിരണം സാവധാനത്തിലാകുകയും ചെയ്യും. ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ് കുറഞ്ഞത് 20 മിനിറ്റ് എങ്കിലും 3-4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർക്കണം. അതുപോലെ തന്നെ വെള്ളം കൂടുതൽ കുടിക്കാം. ആവശ്യത്തിന് ജലാംശം ശരീരത്തിൽ എത്തിയില്ലെങ്കിൽ ചിയ സീഡ് അനാരോഗ്യകരമാകും. ചിയ സീഡിന്റെ ജെൽ രൂപത്തിലാകാനുള്ള ഗുണം ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ മലബന്ധത്തിന് കാരണമാകും. ഓരോ തവണ ചിയ സീഡ് കഴിക്കുമ്പോഴും കുറഞ്ഞത് 1 ഗ്ലാസ് വെള്ളത്തിലെങ്കിലും ചേർത്ത് കുടിക്കാൻ ശ്രദ്ധിക്കണം. മലബന്ധമുള്ള ആളാണെങ്കിൽ ചിയ സീഡ് കഴിക്കും മുൻപ് ദിവസവും കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടണം. അതുപോലെ തന്നെ ആദ്യം തന്നെ കൂടിയ അളവിൽ കഴിക്കരുത്. ചിയ സീഡ് സൂപ്പർ ഫുഡ് ആണെങ്കിലും ഇത് കൂടിയ അളവിൽ കഴിക്കരുത്. 2 ടേബിൾ സ്പൂൺ ചിയ സീഡ് 10 ഗ്രാം ഫൈബർ അഥവാ നാരുകളുണ്ട്. നാരിന്റെ അളവ് കൂടിയാൽ അത് ഗ്യാസ്ട്രബിൾ, ബ്ലോട്ടിംഗ്, വയർവേദന ഇവയ്ക്ക് കാരണമാകും. ആദ്യം ദിവസവും 1 ടീസ്പൂൺ ചിയ സീഡ് കഴിച്ചു തുടങ്ങാം. പിന്നീട് ആഴ്ച തോറും ഓരോ ടീസ്പൂൺ വീതം വർദ്ധിപ്പിക്കാം. ദിവസം 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ അളവിൽ മാത്രം ചിയ സീഡ് കഴിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ചില മരുന്നുകൾ കഴിക്കുന്നവർ ചിയ സീഡ് ഒഴിവാക്കണം. ചിയ സീഡ് ഉദാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ നല്ലതാണ്. എന്നാൽ ബ്ലഡ് തിന്നേഴ്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചിയ സീഡ് ഒഴിവാക്കണം. ചിയ സീഡിൽ ഒമേഗ 3 ധാരാളമുണ്ട്. ഇവയ്ക്ക് ബ്ലഡ് തിന്നിങ് ഗുണങ്ങളും ഉണ്ട്. മിക്കവർക്കും അത് ഉപകാരപ്രദമാണ്. എന്നാൽ വാഡ്ഫോർഡിൻ മറ്റ് ആന്റി കൊയാഗുലന്റുകൾ ഇവ ഉപയോഗിക്കുന്നവർ പതിവായി കൂടിയ അളവിൽ ചിയ സീഡ് ഉപയോഗിച്ചാൽ രക്തം കട്ട പിടിക്കുന്നതിനെ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. ബ്ലഡ് തിന്നേഴ്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഡോക്ടറുടെയും നിർദ്ദേശപ്രകാരം മാത്രം ചിയ സീഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. 1 ടീസ്പൂൺ ചിയ സീഡ് വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് ദോഷമില്ല. എന്നാൽ ടേബിൾ സ്പൂൺ അളവിൽ ദിവസവും ചിയ സീഡ് കഴിക്കുന്നവർ ശ്രദ്ധിക്കണം. ആരോഗ്യ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന മികച്ച ഒരു ഭക്ഷണമാണ് ചിയ സീഡ്. എന്നാൽ ഇവ ശരിയായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം. അപ്പൊ എന്നാലും ഇപ്പോൾ കേട്ട ഒരു ഇൻഫോർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ. സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072 585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ക്രിയാറ്റിൻ എടുക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ ഈ കാര്യം അറിഞ്ഞിരിക്കണം എന്നാണെന്നല്ലേ. യെസ്, വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക്. കൂടെയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. ക്രിയാറ്റിൻ പേശിബലം വർദ്ധിപ്പിക്കുവാനും കായിക രംഗത്തെ പ്രകടനം മെച്ചപ്പെടുത്തുവാനും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ്. ശരിയായ ഗുണം ലഭിക്കണമെങ്കിൽ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞിരിക്കണം. ക്രിയാറ്റിൻ സപ്ലിമെന്റ് എടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ക്രിയാറ്റിൻ എടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് ണ്ടെന്ന് ഉറപ്പുവരുത്തണം. പേശികളിലെ കോശങ്ങളിലേക്ക് ക്രിയാറ്റിൻ വെള്ളത്തെ വലിച്ചെടുക്കും. ഇതുമൂലം ശരീരത്തിന് കൂടുതൽ വെള്ളം ആവശ്യമായി വരും. ക്രിയാറ്റിൻ കഴിക്കുന്ന സമയങ്ങളിൽ സാധാരണയിലും അധികം വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ തലവേദന ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. ദിവസവും കുടിക്കുന്ന വെള്ളത്തേക്കാൾ ക്രിയാറ്റിൻ എടുക്കുന്ന 20 മുതൽ 30% വരെ അധികം വെള്ളം കുടിക്കണം. അതുപോലാണ് ലേബിൾ ശ്രദ്ധിക്കേണ്ടത്. ക്രിയാറ്റിന്റെ ഗുണനിലവാരം പ്രധാനമാണ്. ക്രിയാപ്പർ ലേബിൾ അതിലുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഈ ലേബിൾ ഉള്ള ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്തതും ശുദ്ധവുമായിരിക്കും. അനാവശ്യമായ അഡിറ്റീവുകളും ഫില്ലറുകളും കൃത്രിമ രുചികളും ചേർന്ന സപ്ലിമെന്റുകൾ ഒഴിവാക്കാം. ഇവയെല്ലാം സപ്ലിമെന്റുകളോടുള്ള ശരീരത്തിന്റെ പ്രതികരണം സങ്കീർണമാക്കിയേക്കാം. ക്രിയാറ്റിൻ സപ്ലിമെന്റ് എത്രമാത്രം വൃത്തിയുള്ളതാണോ അത്രയും മികച്ച ഫലമാകും നൽകുക. അതുപോലെ തന്നെ ഡോസ് കുറയ്ക്കാം. ക്രിയാറ്റിൻ ഉപയോഗിക്കുന്നവരുടെ പ്രധാന പരാതിയാണ് ബ്ലോട്ടിംഗ് അഥവാ വയറു കമ്പിക്കൽ. ശരിയായി ഡോസ് എടുക്കുന്നതിലൂടെ ഇത് നിയന്ത്രിക്കുവാൻ സാധിക്കും. ആദ്യം 2 മുതൽ 3 ഗ്രാം മാത്രം കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ബ്ലോട്ടിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ദഹന വ്യവസ്ഥയ്ക്ക് കൂടിയ അളവിൽ ക്രിയാറ്റിൻ താങ്ങാനുള്ള കഴിവില്ല എന്നാണ് അർത്ഥം. ഇങ്ങനെ വന്നാൽ ഡോസ് കുറയ്ക്കണം. ഓരോരുത്തരുടെയും ശരീരം ഓരോ തരത്തിലാവും പ്രതികരിക്കുക എന്ന് ഓർക്കാം. അതുപോലെ തന്നെ വെറും വയറ്റിൽ കഴിക്കുവാനേ പാടില്ല. ഭക്ഷണമൊന്നും കഴിക്കാതെ വെറും വയറ്റിൽ ക്രിയാറ്റിൻ കഴിക്കുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ ഇത് വയറിന് അസ്വസ്ഥതയും ദഹന പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് ഭക്ഷണത്തോടോ ലഘുഭക്ഷണത്തോടോ ഒപ്പം മാത്രം ക്രിയാറ്റിൻ കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ഇത് വയറിനുണ്ടാക്കുന്ന അസ്വസ്ഥതകളും കുറയ്ക്കും. അതുപോലെ തന്നെ ക്രിയാറ്റിൻ ഹൈഡ്രോക്ലോറൈഡ്. ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് കഴിച്ചിട്ട് തുടർച്ചയായി ഉദരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ക്രിയാറ്റിൻ ഹൈഡ്രോക്ലോറൈഡ് പരീക്ഷിക്കാവുന്നതാണ്. ഇനി അറിയേണ്ട കാര്യങ്ങൾ

അതിനെ പ്രതിരോധിക്കുവാനും ക്രിയാറ്റിൻ സപ്ലിമെന്റുകൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്തായാലും ഇപ്പോൾ കേട്ട ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണെന്ന് അറിയാം. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് കെയർ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: യെസ് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് കൂടിയുള്ളത്. ഞാനാണ് ആർജി സുൽത്താനയാണ്. പല്ലിന്റെ പരിചരണത്തിൽ ഈ നാല് തെറ്റുകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഏതാണെന്നല്ലേ, നമ്മുടെ ജീവിത നിലവാരത്തെയും സൗഖ്യത്തിനെയും വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് ദന്തശുചിത്വം. പല്ലുകളെ കൃത്യമായി പരിചരിക്കാതിരുന്നാൽ അത് ദന്തരോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. ദന്ത ചികിത്സ പലപ്പോഴും ചിലവേറിയതായതിനാൽ നിങ്ങളുടെ കുടുംബ ബജറ്റിനെ വരെ ഇത് താളം തെറ്റിക്കാം. പല്ല് തേക്കുമ്പോൾ വരുത്തുന്ന ചെറിയ തെറ്റുകൾക്ക് പോലും നീണ്ടു നിൽക്കുന്ന ദന്താരോഗ്യ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കാറുണ്ട്. ദന്ത പരിചരണത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന നാല് തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയാണ് കാലിഫോർണിയ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ദന്തരോഗ വിദഗ്ധർ ഡോക്ടർ മാർക്ക് ബെർഹന. 40 വർഷക്കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ മാർക്ക് തന്റെ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ നിർദ്ദേശങ്ങൾ പങ്കുവച്ചത്. ഒന്നാമത്തേത്, പല്ലിന് സമാന്തരമായി തേക്കരുത്. പലരും ബ്രഷ് കയ്യിൽ പിടിച്ച് പല്ലിന് സമാന്തരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഉരയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് പല്ലിന്റെ ഇനാമലിനും മോണയ്ക്കും നാശമുണ്ടാക്കും. മൃദുവായി വട്ടത്തിൽ വേണം പല്ലിന് മുകളിൽ ബ്രഷ് ചലിപ്പിക്കാനെന്ന് ഡോക്ടർ മാർക്ക് പറയുന്നു. ഇലക്ട്രിക് ബ്രഷ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വൃത്താകാരത്തിലുള്ള ചലനം അതിൽ സംവിധാനം ചെയ്യപ്പെട്ടിരിക്കും. ഓരോ പല്ലിന് മുകളിലും ബ്രഷ് മൃത്തുവായി വെച്ച് കൊടുത്താൽ മതിയാകും. രണ്ടാമത്തേതാണ്, പല്ല് തേച്ച ഉടനെ കുലുക്കുഴിയരുത്. പല്ല് തേച്ച് കഴിഞ്ഞാൽ വായിലുള്ള അമിതമായ പതയും പേസ്റ്റും തുപ്പിക്കളയാം. പക്ഷെ തേച്ച ഉടനെ വെള്ളം ഉപയോഗിച്ച് കുലുക്കുഴിയുന്നത് പേസ്റ്റിന്റെ ഗുണങ്ങൾ ഇല്ലാതാക്കും. പേസ്റ്റിന്റെ അംശം കുറച്ചു നേരം പല്ലിൽ ഇരിക്കുന്നത് പല്ലിന് ഗുണപ്രദമായതിനാൽ ഇത് ഉടനെ വെള്ളം കൊണ്ട് കഴുകിക്കളയരുതെന്നും മാർക്ക് ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊന്നാണ് കട്ടിയുള്ള ബ്രിസിലുകൾ വേണ്ട. ബ്രഷ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും മൃദുവായത് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം കട്ടിയുള്ള ബ്രിസിലുകൾ പല്ലിന് ക്ഷതമുണ്ടാക്കും. ബ്രഷുകൾ 4 മുതൽ 6 ആഴ്ച കൂടുമ്പോൾ മാറ്റണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അടുത്തതാണ്, ദന്തരോഗ വിദഗ്ധനെ കാണുന്നത് ആർഭാടമല്ല. ഇടയ്ക്കിടെ ദന്തരോഗ വിദഗ്ധനെ ചെന്ന് കണ്ട് പല്ലുകൾ പരിശോധിക്കുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യേണ്ടതും അത്യാവശ്യമാണെന്നും ഡോക്ടർ മാർക്ക് നിർദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും എല്ലാം ആരോഗ്യത്തെ ബാധിക്കാൻ ദന്തശുചിത്വത്തിന് കഴിയുമെന്നതിനാൽ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലെന്നും ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ടിപ്സും ഈ ഒരു ഇൻഫോർമേഷനും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ടേക്ക് എ ബ്രേക്ക്.
1: യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക്. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. ആളുകളെ കൃത്യമായി ടാഗ് ചെയ്യുക, തിരക്കുകൾക്കിടയിലും മെസ്സേജുകൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള വഴി ഒന്ന് കേട്ടാലോ. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വലിയ തോതിൽ സന്ദേശങ്ങൾ വരുമ്പോൾ ഒരു നിർദ്ദിഷ്ട വ്യക്തിക്ക് മാത്രമായി മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ ശ്രദ്ധ പ്രത്യേകമായി ആകർഷിക്കുവാനോ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് അറ്റ് എന്ന ചിഹ്നമാണ്. ഗ്രൂപ്പിലെ ആശയവിനിമയം കൂടുതൽ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഈ ടാഗിംഗ് ഫീച്ചർ വളരെ ലളിതമായി പ്രയോജനപ്പെടുത്താം. ഇതിനായി നിങ്ങൾ ടാഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ് തുറന്ന ശേഷം മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് അറ്റ് എന്ന് മാത്രം നൽകുക. ഈ സമയം ആ ഗ്രൂപ്പിലുള്ള മുഴുവൻ അംഗങ്ങളുടെയും ലിസ്റ്റ് സ്ക്രീനിൽ തെളിഞ്ഞു വരും. ഈ ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുടെ പേര് തിരഞ്ഞെടുത്ത് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ്. നിങ്ങളുടെ ഫോണിൽ കോൺടാക്ട് നമ്പർ സേവ് ചെയ്തിട്ടില്ലാത്ത വ്യക്തിയെ പോലും അവർ ആ ഗ്രൂപ്പിലെ മെമ്പർ ആണെങ്കിൽ ഈ രീതിയിൽ എളുപ്പത്തിൽ ടാഗ് ചെയ്യാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ ഒരാളെ പ്രത്യേകമായി ടാഗ് ചെയ്താൽ ആ വ്യക്തി ഗ്രൂപ്പ് നോട്ടിഫിക്കേഷനുകൾ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ പോലും അവർക്ക് കൃത്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുമെന്ന പ്രത്യേകതയും ഉണ്ട്. നിലവിൽ ഫേസ്ബുക്കിലോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ ഉള്ളതുപോലെ സാധാരണ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാവരെയും ഒരേ സമയം ടാഗ് ചെയ്യാനുള്ള ഒഫീഷ്യൽ ഫീച്ചറുകൾ ലഭ്യമല്ല. എങ്കിലും വാട്സപ്പ് കമ്മ്യൂണിറ്റികളിൽ അഡ്മിൻമാർക്ക് അനൗൺസ്മെന്റ് ഗ്രൂപ്പുകൾ വഴി എല്ലാവർക്കും ഒരുമിച്ച് നോട്ടിഫിക്കേഷൻ എത്തുന്ന രീതിയിൽ മെസ്സേജുകൾ അയക്കുവാൻ സാധിക്കും. സാധാരണ ഗ്രൂപ്പുകളിൽ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവ ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്തുന്നതും ഗ്രൂപ്പിലെ പ്രത്യേക സന്ദേശങ്ങൾക്ക് റിപ്ലൈ നൽകി സംസാരിക്കുന്നതും ആളുകളിലേക്ക് വിവരങ്ങൾ വേഗത്തിൽ എത്തിക്കുവാൻ സഹായിക്കും. തിരക്കേറിയ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വ്യക്തിഗത സംഭാഷണങ്ങൾ കൃത്യമായി കൊണ്ടുപോകുവാൻ ഈ ടാഗിംഗ് സംവിധാനം ഏറെ അനുയോജ്യമാണ്. അപ്പൊ എന്നാലും ഇപ്പോൾ കേട്ട കാര്യം എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ടേക്ക് എവിടേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കണം. അപ്പൊ ഇനിയും ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർജി സുൽത്താന സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ ജീവിതം ഭയങ്കര രസമുള്ള ഒരു യാത്രയാണ്. ചില സമയത്ത് നമ്മൾ വലിയ സത്യമാണെന്ന് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ സ്നേഹം കൊണ്ടുണ്ടാകുന്ന വെറും തോന്നലുകൾ മാത്രമായിരിക്കും. നമ്മളൊരാളെ വല്ലാതെ അങ്ങ് സ്നേഹിക്കുമ്പോൾ അവരുടെ ഏത് തെറ്റും നമുക്ക് ശരിയായി തോന്നും. അവരുടെ കുറവുകൾ നമ്മൾ കാണില്ല. ആ ഒരു പെർഫെക്ഷൻ യഥാർത്ഥമാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും. പക്ഷേ സത്യത്തിൽ നമ്മുടെ സ്നേഹം കൊണ്ട് നമ്മൾ തന്നെ അവരുടെ മേൽ ചാർത്തി കൊടുക്കുന്ന ഒരു ഭംഗി മാത്രമാണത്. സ്നേഹം കൊണ്ട് സാധാരണമായ കാര്യങ്ങൾ പോലും അസാധാരണമായി തോന്നുന്ന ആ ഒരവസ്ഥ, അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരാൾ എന്തുവന്നാലും നമ്മളെ വിട്ടുപോകില്ല എന്ന് നമുക്കൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ? ഒരു കൂട്ടുകാരനോടോ അല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുന്ന ആളോടോ ഒക്കെ വല്ലാത്തൊരു അടുപ്പം തോന്നുമ്പോൾ നമ്മളവരെ ചുറ്റിപ്പറ്റി വലിയൊരു ലോകം തന്നെ ഉണ്ടാക്കും. നമ്മൾ അവർക്ക് കൊടുക്കുന്ന അതേ വില അവർക്കും നമ്മളുണ്ടാകുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കും. സത്യത്തിൽ അതിലൊരു ലോജിക്കും ഉണ്ടാവില്ല. അവരോടുള്ള നമ്മൾ അമിതമായ സ്നേഹം കൊണ്ടുണ്ടാകുന്ന വെറുമൊരു തോന്നൽ മാത്രമാണത്. നമ്മുടെ ഉള്ളിലെ സ്നേഹം അവരിലൂടെ നമ്മൾ കാണാൻ ശ്രമിക്കുന്നു. അത്രമാത്രം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, സ്നേഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില വിട്ടുവീഴ്ചകളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഉറക്കമൊഴിക്കും. ചിലപ്പോൾ നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ പോലും വേണ്ടെന്ന് വെക്കും. അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ അവർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടെന്ന്. നമ്മൾ പറയാത്ത സങ്കടങ്ങൾ പോലും അവർ അറിയുന്നുണ്ടെന്ന് നമ്മൾ വെറുതെ വിശ്വസിക്കും. പക്ഷേ പലപ്പോഴും അത് നമ്മുടെ പാപം മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമായിരിക്കും. നമ്മൾ ചെയ്യുന്നതിൻ്റെ പാതി പോലും ചിലപ്പോൾ അവർ അറിയുന്നുണ്ടാവില്ല. എന്നാലും അവരെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്ന ആ ഒരു തോന്നലിൽ നമ്മൾ വീണ്ടും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ ചിലതെല്ലാം സ്നേഹത്താലുള്ള തോന്നലുകളാണ്. ഇതിനൊക്കെ വെറും തോന്നലുകൾ എന്ന് വിളിക്കാമെങ്കിലും അതൊക്കെ എത്ര മനോഹരമാണല്ലേ. സ്നേഹം തരുന്ന ഈ മാന്ത്രികത ഒന്നുമില്ലാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മാത്രമുള്ള ഒരു ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കിയ ഭയങ്കര ഡ്രൈ ആയിരിക്കുമല്ലേ. ഒരാളുടെ മെസ്സേജിനായി നമ്മൾ കാത്തിരിക്കുമ്പോൾ അവരും ഇപ്പോൾ എന്നെപ്പറ്റി തന്നെയാകും ചിന്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ വെറുതെ വിചാരിക്കും. ആ വിചാരം ചുണ്ടിൽ വരുത്തുന്ന ഒരു പുഞ്ചിരിയുണ്ട്. ആ ചിരി യാഥാർത്ഥ്യമാണ്. ആ നിമിഷത്തെ സന്തോഷം സത്യമാണ്. അതിന് കാരണമായത് നമ്മുടെ സ്നേഹം കൊണ്ടുണ്ടായ വെറുമൊരു തോന്നലാണെങ്കിൽ കൂടിയും. അല്ലെ, കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ സ്വന്തം സ്നേഹം നമ്മളെ എങ്ങനെയാണ് ചിലപ്പോൾ വിട്ടികളാക്കുന്നത്, ഇതിനൊരു മറുവശമുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ കൊടുത്ത സ്നേഹം അവർക്ക് നമ്മളോട് ഇല്ലായിരുന്നു എന്നോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതൊന്നും അവർ മനസ്സിലാക്കിയിരുന്നില്ല എന്നോ തിരിച്ചറിയുന്ന ആ നിമിഷം, അത് വല്ലാത്തൊരു തകർച്ചയാണത്. നമ്മൾ വഞ്ചിക്കപ്പെട്ടതായി നമുക്ക് തോന്നും. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ആരും നമ്മളെ പറ്റിച്ചിട്ടില്ല. ഇല്ലാത്തൊരു ചിത്രത്തിന് നിറം കൊടുത്തത് നമ്മുടെ തന്നെ സ്നേഹമായിരുന്നു. ഈ ഒരു സത്യം മനസ്സിലാക്കിയാൽ പിന്നെ ആ സങ്കടത്തിൽ നിന്ന് പുറത്തു കടക്കാൻ എളുപ്പമാണ്. അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. നമ്മുടെ മനസ്സ് കുറച്ചധികം സ്നേഹിച്ചു പോയി. അത്രമാത്രം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ ചില പഴയ ഓർമ്മകളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി. സ്കൂൾ കാലഘട്ടം, അല്ലെങ്കിൽ ആദ്യത്തെ പ്രണയമൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും വല്ലാത്തൊരു ഫീലാണ്. ലൈഫിലെ ഏറ്റവും മികച്ച ദിവസങ്ങൾ അതായിരുന്നു എന്ന് നമുക്ക് തോന്നും. എന്നാൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ അന്ന് അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോൾ ആ ദിവസങ്ങൾ ഇത്ര മനോഹരമായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? കാരണം ആ ഓർമ്മകളെ നമ്മളിന്ന് നോക്കിക്കാണുന്നത് സ്നേഹത്തിലൂടെയാണ്. നമ്മുടെ ഭൂതകാലത്തോടുള്ള ഇഷ്ടം അതിലെ സങ്കടങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞു. കാലം ഓർമ്മകളെ സ്നേഹം കൊണ്ട് എത്ര മനോഹരമായ തോന്നലുകളാക്കി മാറ്റുന്നു. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ട

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ സങ്കടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി സ്നേഹിക്കാതിരിക്കണം. യാഥാർത്ഥ്യങ്ങളെ മാത്രം കണ്ടുകൊണ്ട് ഈ ഫീലിങ്സ് ഒക്കെ വേണ്ടെന്ന് നോക്കണം. ഒരിക്കലുമില്ല, മനസ്സ് എല്ലാം പറയട്ടെ, സ്നേഹിക്കട്ടെ. സ്നേഹം ആ മനോഹരമായ തോന്നലുകൾ ഉണ്ടാക്കട്ടെ. കാരണം ചിലതെല്ലാം വെറും തോന്നലാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹം വളരെ സത്യമുള്ളതാണ്. നിങ്ങളുടെ മനസ്സ് എത്രത്തോളം മനോഹരമാണെന്നാണ് അത് തെളിയിക്കുന്നത്. അതുകൊണ്ട് സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക യാഥാർത്ഥ്യങ്ങളെയും, അതുപോലെ ഈ സ്നേഹത്താലുള്ള മനോഹരമായ തോന്നലുകളെയും ഒരുപോലെ നെഞ്ചോട് ചേർക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നെഞ്ചത്ത് നേരുണ്ട്, സ്നേഹത്തിൽ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്. മീനുണ്ട്, മുത്തുണ്ട്, ഊണാരപ്പുറ്റുണ്ട്, ചുണ്ടത്ത് പാട്ടുണ്ട് കടലമ്മയ്ക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Tana tana tana pavira mara.

കടലിൻകുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു

കിരീടത്തായം പകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലിത്തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലതു പാടി കണ്ടെടു വലയെടു പറയെടു വടമെടു മൊഴികളിൽ അലയുടെ